സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 6 2026 ഓഗസ്റ്റ് 22 ശനിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസ.

0: ശുഭചിന്തകൾ. നമ്മുടെയൊക്കെ ഈ ജീവിതമുണ്ടല്ലോ, അത് ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല. നമ്മളെ തള്ളിപ്പറഞ്ഞവരുടെ, അപമാനിച്ചവരുടെ, കൂടെ നിന്ന് ചതിച്ചവരുടെ ഒക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കാനുള്ളത് തന്നെയാണെന്ന് സ്വയം പറഞ്ഞ് സ്വന്തം മനസ്സിനെ വീറോടും വാശിയോടും മുന്നേറി നിങ്ങളെ വെറുക്കുന്നവരെക്കാൾ ഒരു പടിയെങ്കിലും മുന്നിലെത്തി സ്ഥിരമായി ആ വിജയഗാഥ തുടരാനുള്ളതാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, ഉച്ചയ്ക്ക് 1:10 അത്തം 10 രുചി, 1:20 കറന്റ് അഫെയർസ് അപ്ഡേഷൻ, 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:30 കറന്റ് അഫെയർസ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 22. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസ് നഗരം സ്ഥാപിച്ചതും ഗാന്ധിജി നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചതും മാഡം ഭിക്കാജി ഗാമ ജർമ്മനിയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയതുമൊക്കെ ഒരു ഓഗസ്റ്റ് 22-നായിരുന്നു. ഓഗസ്റ്റ് 22-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22-നായിരുന്നു തദ്ദേശീയരായ നായക് ഭരണാധികാരികളിൽ നിന്നും സ്ഥലം വിലയ്ക്ക് വാങ്ങി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസ് നഗരം സ്ഥാപിച്ചത്.

0: 1864 ഇന്നേ ദിവസമായിരുന്നു 12 രാജ്യങ്ങൾ ആദ്യ ജനീവ കൺവെൻഷനിൽ ഒപ്പുവെച്ച് റെഡ് ക്രോസ് രൂപവൽക്കരിക്കപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധ സമയം ഇന്നേ ദിവസമായിരുന്നു ജർമ്മൻ പട റഷ്യയിലെ ലെനിൻഗ്രാഡിലെത്തിയത്. 1960 ഓഗസ്റ്റ് 22 ഒളിമ്പിക്സ് റോമിൽ ആരംഭിച്ചത്. 1975 സർവകലാശാല സ്ഥാപിതമായത് 1975 ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22 ഗാന്ധിജി നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചത്. 1997 ജർമ്മനിയിലെ സ്റ്റുഗർട്ടിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് 1907 ഓഗസ്റ്റ് 22. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിദേശ വസ്ത്ര ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് 1921 ഇന്നേ ദിവസമായിരുന്നു. 2 ബഹിരാകാശത്ത് 2 എത്തിച്ചേരുന്ന പ്രഥമ വ്യക്തിയായത് 1963 ഓഗസ്റ്റ് 22. പാർലമെന്റിലെ ഭൂരിപക്ഷം സംബന്ധിച്ച അനിശ്ചിതാവസ്ഥ നിലനിൽക്കെ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി ഇടക്കാല തെരഞ്ഞെടുപ്പിന് ലോക്സഭ പിരിച്ചുവിട്ടത് 1979 ഓഗസ്റ്റ് 22. മുത്തലാഖിനെതിരെ സുപ്രീംകോടതി വിധി വന്നത് 2017 ഓഗസ്റ്റ് 22. ഭാര്യയെ എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാമെന്ന രീതി ഈ വിധി വന്നതോടെ മാറ്റം വന്നു. വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയും ഫോണുകളിലൂടെയും മൊഴിചൊല്ലപ്പെട്ട 5 മുസ്ലിം സ്ത്രീകൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഈ വിധി പുറപ്പെടുവിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മലപ്പുറം ജെംസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുതിയ കാലത്തിന്റെ തൊഴിൽ സാധ്യതകൾക്കും സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും അനുസൃതമായി പരിവർത്തനം ചെയ്യുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളെ നിരന്തരം നിരീക്ഷിക്കാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സംവിധാനം സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു. സർവകലാശാലകളിലെ പാഠ്യപദ്ധതികൾ കാലാനുസൃതമായി പുനഃസംഘടിപ്പിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. ജയ്പൂരിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ഇന്ത്യയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം 3x വർദ്ധിച്ചെന്നും വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യ വികസനം അനിവാര്യമാണെന്നും ഷെഖാവത്ത് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗം ഇന്നലെ ജയ്പൂരിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ ടൂറിസം സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ചട്ടക്കൂട് ഒരുക്കുന്ന ജയ്പൂർ പ്രഖ്യാപനം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. കർഷകരിൽ നിന്ന് പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. കൊച്ചി മെട്രോ സർവീസിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റാൻ MD ഗവൺമെന്റിന് നിർദ്ദേശം സമർപ്പിച്ചത്. കൊച്ചി മെട്രോ അതേ പേരിൽ തന്നെ അറിയപ്പെടുമെന്നും ഭാവിയിൽ തിരുവനന്തപുരം

0: മെട്രോ, കോഴിക്കോട് മെട്രോ എന്നിവ വരുമ്പോൾ അതും അതാത് സ്ഥലങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും അറിയുകയെന്നും അധികൃതർ വ്യക്തമാക്കി. ഭാവിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മെട്രോയെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂവെന്നും KMRL വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇത് സംബന്ധിച്ച് മന്ത്രി എൻ ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ പരീക്ഷാ ടൈം ടേബിൾ പുറത്തിറക്കും. നേരത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. കോട്ടയം MRFലെ സ്ഥിരം ജീവനക്കാരുടെ 16-ാമത് ലോങ് ടേം സെറ്റിൽമെന്റ് പുതുക്കി നിശ്ചയിക്കുന്നതിന് ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് തീരുമാനം. പുതിയ ലോങ് ടേം സെറ്റിൽമെന്റിന് ഈ മാസം 1 മുതൽ 4 വർഷത്തേക്കാണ് പ്രാബല്യം. UDF ഗവൺമെന്റ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദ ഫലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP ദേശീയ സെക്രട്ടറി KSുരേന്ദ്രൻ ആരോപിച്ചു. PM ശ്രീ നടപ്പാക്കാൻ വൈകുന്നത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ നടപ്പാക്കിയെന്നും എന്നാൽ കേരളത്തിൽ കേന്ദ്ര പദ്ധതികളെ എതിർക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ നീർച്ചാലുകളുടെ ജനകീയ മാപ്പിംഗ് MA റസാഖ് മാസ്റ്റർ MLA നൽകി മന്ത്രി T. സിദ്ദിഖ് പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നീർച്ചാലുകളും തോടുകളും ജലസ്രോതസ്സുകളും ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്തി രേഖപ്പെടുത്തിയതാണ് മാപ്പ്. വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്ന് മറ്റന്നാൾ മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തദ്ദേശ പൂക്കള മത്സരം ഇന്ന് നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പൂക്കളങ്ങൾ ഒരുക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്തും. ഉച്ചയ്ക്ക് 2-ന് മുഖ്യമന്ത്രി VD സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. ആലപ്പുഴയിൽ നിന്ന് R. രവികുമാർ.
1: ഓളപ്പരപ്പിനെ കീറിമറിച്ച് കരിനാഗങ്ങളെപ്പോലെ ആൾക്കൂട്ടങ്ങൾ ചീറിപ്പായുന്ന അത്ഭുത കാഴ്ചയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ജലരാജാവിനെ നിശ്ചയിക്കുന്ന ഈ ജലമാമാങ്കത്തിന് ഇത്തവണ 71 ജലരാജാക്കന്മാരാണ് രംഗത്തുള്ളത്. ചുണ്ടൻ വള്ളംകളി വിഭാഗത്തിൽ മാത്രം 22 എണ്ണമുണ്ട്. 1150 മീറ്റർ ട്രാക്കിലാണ് പൂരം. രാവിലെ 11-ന് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. മലയാളികൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും തുഴച്ചിൽക്കാരായി രംഗത്തുണ്ട്. ഒരു വള്ളത്തിൽ 25%ത്തിലധികം ഇതര സംസ്ഥാനക്കാർ പാടില്ലെന്ന നിയമം ഇത്തവണ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവേശന പാസ് ഉള്ളവർക്ക് മാത്രമാണ് വള്ളംകളി കാണുന്നതിന് ഗാലറിയിലേക്ക് പ്രവേശനം.
0: ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 30-ന് നടത്തുന്ന ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഓണക്കാലം സുരക്ഷിതമാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും പരിശോധനകൾ കർശനമാക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഓണക്കാലം അവസാനിക്കുന്നത് വരെ ജില്ലാ അതിർത്തികൾ, മാർക്കറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ തടയുന്നതിനായി ജില്ലാ താലൂക്ക് തലങ്ങളിൽ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് അവധി ദിവസങ്ങൾ കൂടുതലായി വരുന്നത് കണക്കിലെടുത്ത് അനധികൃത ഖനനം, പാടം നികത്തൽ, കുന്നിടിക്കൽ, മണ്ണുകടത്തൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പ്രത്യേക സ്ക്വാഡിനും രൂപം നൽകി. ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽ ർ അക്കാര്യം കലക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്നും കലക്ടർ പറഞ്ഞു.
0: കാൽപ്പത്തിന്റെ ലോകത്തിലെ ജനകീയവും നൂതനവുമായ ആശയം കേരളത്തിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് സൂപ്പർ ലീഗ് കേരള. 13-നുമേൽ പ്രായക്കാരായ ആർക്കും പങ്കെടുക്കാവുന്ന സൂപ്പർ ബോളേഴ്സ് ടൂർണമെന്റിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടും. 3 വേദികളിലാണ് റീജിയണൽ മത്സരങ്ങൾ. കൊച്ചിയിലാണ് ഗ്രാൻഡ് ഫൈനൽ. ഈ മാസം 29-30 തീയതികളിൽ തൃശൂർ മത്സരത്തിന്റെ ആദ്യ വേദിയാകും. സെപ്റ്റംബർ 5-6 തീയതികളിൽ തിരുവനന്തപുരത്തും 12-13 തീയതികളിൽ കോഴിക്കോട്ടും മത്സരങ്ങൾ ഉണ്ടാകും. സെപ്റ്റംബർ 18 ഗ്രാൻഡ് ഫൈനൽ. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ ആദ്യ ജയം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 4 റൺസിനാണ് കാലിക്കറ്റ് തോൽപ്പിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളുടെ 30-ാമത് സംസ്ഥാന കായികമേളയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ 116 ഇനങ്ങളിൽ 900 ഓളം വിദ്യാർത്ഥികൾ

0: വിദ്യാർത്ഥികൾ മത്സരിക്കും. എഫ് ഐ എച്ച് വനിതാ ഹോക്കി ലോകകപ്പ് രണ്ടാം പൂളിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ആംസ്റ്റർവീനിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ആതിഥേയരുടെ ജയം. സ്ലോവാക്യയിൽ അണ്ടർ 20 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കാജൽ ധോചക് സ്വർണം നേടി. ചൈനയുടെ ജിങ്റു സണ്ണിനെ തോൽപ്പിച്ചാണ് കാജൽ ലോകകിരീടം സ്വന്തമാക്കിയത്. സ്വിറ്റ്സർലാൻഡിലെ ലോസാനിൽ ഡയമണ്ട് ലീഗ് മീറ്റ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര രണ്ടാം സ്ഥാനത്തെത്തി. ശ്രീലങ്കൻ താരം റുമേഷ് പതിരാഗെക്കാണ് ഒന്നാം സ്ഥാനം. 47-ാമത് സംസ്ഥാന പോലീസ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട്. പോലീസ് ക്ലബ്ബിൽ ചലച്ചിത്ര നടൻ അബു സലീം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലയിൽ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പാൽ പരിശോധനാ പരിപാടി ജില്ലാ കലക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക ഋച ഝ.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു.
1: പ്രധാന വാർത്തകൾ. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ 48 അധ്യാപകർക്ക് അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലായി നടത്തിയ 3 ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് അധ്യാപകരെ തെരഞ്ഞെടുത്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന പുരസ്കാര വിതരണ ചടങ്ങ് ദൂരദർശനിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്വയംപ്രഭ ചാനലുകളിലും തത്സമയം സംപ്രേഷണം ചെയ്യും. സാംസ്കാരിക പാരമ്പര്യം രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണെന്നും ഇന്ത്യയുടെ സാംസ്കാരിക വേരുകൾ സംരക്ഷിക്കപ്പെടണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ അന്തർഹൃദയ കണക്ട് മൽഹാർ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസ്ഥിതിയെ പരിഷ്കരിക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉപരാഷ്ട്രപതി യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് മുൻഗണന നൽകുന്ന വ്യക്തമായ കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
2: 15 അഗസ്റ്റ് सप्त शक्तियों की बात की है और इसलिए भारत आज पॉलिसी लेवल पर नेक्स्ट जनरेशन रिफॉर्म्स कर रहा है ताकि हमारा फ्यूचर सुरक्षित हो. गवर्नेंस पर रिफॉर्म्स कर रहा है, ईज ऑफ लिविंग के लिए रिफॉर्म्स कर रहा है.
1: വിഭവങ്ങളെ ആയുധങ്ങളാക്കി പ്രവർത്തിക്കുന്നത് ലോകത്ത് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിലും പ്രതീക്ഷയുടെയും വളർച്ചയുടെയും കേന്ദ്രമായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത കുടിയേറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും നാടുകടത്തുന്നതിനുമുള്ള നടപടികൾ കർശനമായി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുക. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ ധാരണ. 25-ാമത് ഇന്ത്യ യുകെ ഡിഫൻസ് കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് യോഗത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും യുകെ പ്രതിരോധ വിഭാഗം ഉദ്യോഗസ്ഥൻ ജെറമി പോക്ലിംഗ്ടണും സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യവസായ സഹകരണം അവലോകനം ചെയ്ത യോഗം ഇൻഡോ പസഫിക് മേഖലയിലെ

0: സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനായും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമട കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനായി രാജ്യത്ത് പഞ്ചസാരയുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പഞ്ചസാര വിലയിലെ സമീപകാല വർധനവ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മതിയായ ലഭ്യതയും സ്ഥിരതയുള്ള വിലയും ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എഥനോൾ ഉൽപാദനത്തിനായി പഞ്ചസാര വക മാറ്റിയതാണ് വില വർധനവിന് കാരണമെന്ന വാദം തെറ്റാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെതിരെ 255 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 35 വർഷത്തിനിടെ ആദ്യമായാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അമേരിക്കയുടെ ഏതു ഭീഷണിക്കും ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. ഇറാനിയൻ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് US പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ ക്രിവീറിഹിൽ ഷോപ്പിംഗ് സെന്ററിന് നേരെ നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 22 കുട്ടികൾ ഉൾപ്പെടെ 130-ലധികം പേർക്ക് പരിക്കേറ്റു. റഷ്യൻ നഗരമായ പെർമിലെ എണ്ണ ശുദ്ധീകരണശാലയിലും വോൾഗോഗ്രാഡ് മേഖലയിലെ സൈനിക വിമാനത്താവളത്തിലും യുക്രൈനും ആക്രമണം നടത്തി. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വിവിധ ബാങ്കുകളുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വി ബി വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലയിലെ ബാങ്ക് മാനേജർമാരുടെ യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: സംശയാസ്പദമായ അക്കൌണ്ടുകൾ, വലിയ തോതിലും അസ്വാഭാവികമായതുമായ പണമിടപാടുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ കാലതാമസമില്ലാതെ പോലീസിനെ വിവരമറിയിക്കണം. ഒരു സൈബർ തട്ടിപ്പ് നടന്നയുടൻ പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താനും പണം നഷ്ടപ്പെട്ടവർക്ക് അത് വേഗത്തിൽ തിരിച്ചുപിടിച്ചു കൊടുക്കാനും പോലീസും ബാങ്കുകളും തമ്മിലുള്ള തത്സമയ ഏകോപനം അത്യന്താപേക്ഷിതമാണെന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പുതിയ സൈബർ തട്ടിപ്പ് രീതികളെക്കുറിച്ച് ബാങ്ക് ജീവനക്കാർ നിരന്തരം അപ്ഡേറ്റഡ് ആയിരിക്കണമെന്നും ഈ വിവരങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് കൃത്യമായി എത്തിച്ച് അവരെ ബോധവാന്മാരാക്കാൻ ബാങ്കുകൾ മുൻകൈയെടുക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു.
0: FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ 2 സ്ഥാനത്താണ്. ഇന്ത്യൻ വനിതാ ടീം ഇന്നലെ നെതർലൻഡ്സിനെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. നാളെ ഓസ്ട്രേലിയയുമായാണ് വനിതാ ടീമിന്റെ പോരാട്ടം. ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ലോസാൻ ഡയമണ്ട് ലീഗിൽ വെള്ളിമെഡൽ. സീസണിലെ തന്റെ ഏറ്റവും മികച്ച ദൂരമായ 88.05 മീറ്റർ എറിഞ്ഞാണ് നീരജ് 2 സ്ഥാനം നേടിയത്. ശ്രീലങ്കയുടെ റുമേഷ് തരംഗയ്ക്കാണ് സ്വർണം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോഡിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഡെറാഡൂണിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത പ്രവർത്തക സമിതിയുടെ 14-ാമത് യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും അവലോകനം ചെയ്തു. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കൊരുങ്ങി പുന്നമടക്കായിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമോട്, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇന്ത്യയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
7: Radio Santhanam 90.4 FM-il ippol kelkam Gnanaparvam Ramayanathile Gnanashagalangal tayyaraki avadhirippikkunnathu Dr. Riji G. Nair. Sangeethika sahayam Shyam Das.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വിഭീഷണൻ ശ്രീരാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ സുഗ്രീവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശ്രീരാമന്റെ മുമ്പാകെ തന്റെ അഭിപ്രായം പറയാനായി. അദ്ദേഹം പറയുന്ന എന്താണ്? വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ല എന്നത് നിർണയം. ഇവൻ എത്ര നല്ലവനാണ് എന്ന് സ്വയം പറഞ്ഞാലും വിഭീഷണൻ പറഞ്ഞാലും അവൻ രാവണന്റെ അനുജനാണ്, രാക്ഷസ വർഗത്തിൽ പിറന്നവനാണ്, ഒരു മായാവിയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വിഭീഷണൻ വിശ്വാസയോഗ്യനല്ല, അവനെ നമുക്ക് വിശ്വസിക്കാനായി പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. രാവണന്റെ സഹോദരനാണ്, പരാക്രമിയാണ്, ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, നാല് മന്ത്രിമാരും കൂടെ വന്നിട്ടുണ്ട്. അവരും മായാവികളാണ്, വേഷവും ഭാവവും ഒക്കെ തരത്തിനനുസരിച്ച് മാറുന്നവരാണ് മായാവികൾ. മാരീചൻ ആയിട്ട് പണ്ട് വന്നതറിയാമല്ലോ, മാനിന്റെ രൂപത്തിൽ വന്നതറിയാമല്ലോ, അതേപോലെ മായാവികളായി വന്നിരിക്കുകയാണ്. ഒരവസരം ഇവന് കിട്ടിയാൽ മതി, ഉറക്കത്തിൽ പോലും നമ്മെ കൊല്ലാൻ മടിക്കില്ല. നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ എന്നാണ് പറയുന്നത്. ഉറക്കത്തിലായ ചില, അതായത് ചതിയുടെ മാർഗം സ്വീകരിച്ചിട്ടായാലും ഇവൻ നമ്മളെ കൊല്ലും. അതിനായിട്ടാണ് വേഷം മാറുന്ന മായാവികളായിട്ടാണ്, മായാവികൾ വേഷം മാറി വന്നിരിക്കുകയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. അങ്ങ് നല്ലപോലെ ആലോചിക്കുക, എന്നിട്ട് വാനരന്മാരെ അയക്കുക. ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വധിക്കപ്പെടേണ്ടവനാണ്, വധിക്കപ്പെടാൻ അർഹനാണ് വിഭീഷണൻ. അതിനുശേഷം പിന്നെ സുഗ്രീവൻ ഒരു ലോക തത്വമാണ് പറയുന്നത്. അതൊരു നല്ല ലോക തത്വമാണ്, എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ

0: വിഭീഷണന്റെ കാര്യത്തിൽ അത് ശരിയല്ല എന്ന് മാത്രം. അതാണിത്, ശത്രുപക്ഷത്തിങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകും എന്ന് ഓർക്കണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെല്ലാം പല അനുഭവങ്ങളിലൂടെയും തോന്നിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പാഠമാകാം അത്. ശത്രുപക്ഷത്തുള്ള മിത്രങ്ങളെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ തന്നെ വിശ്വസിക്കുന്നതാണ്. അത്രമാത്രം അപകടകാരികളാണ് നമ്മുടെ മിത്രങ്ങളാണ് എന്ന ഭാവേന ശത്രുവിനോടൊപ്പം നിൽക്കുന്നവർ. അവരെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ വിശ്വസിക്കുന്നത് തന്നെ. എന്നിട്ട് സുഗ്രീവൻ പറയും, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി എന്താണ് വേണ്ടത് എന്ന് അങ്ങേക്ക് തീരുമാനിക്കാം. അതേപോലെ സഭയിൽ പല വാനര ശ്രേഷ്ഠന്മാരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അതേവരെ നിന്ന ഹനുമാൻ തന്റെ അഭിപ്രായം പറയാനായി എഴുന്നേറ്റത്. അപ്പൊ ശ്രീരാമനെ ആദ്യം അദ്ദേഹം വന്ദിക്കുന്നു, അതിനുശേഷം ഹനുമാൻ പറയുന്നു. ഹനുമാൻ പറഞ്ഞു തുടങ്ങുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതുവരെ നാം കേട്ടതിൽ നിന്നും തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഹനുമാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിഭീഷണൻ ഉത്തമൻ എത്രയും എന്നാണ്. വിഭീഷണൻ ഉത്തമനാണ്, യോഗ്യനാണ്, നല്ലവനാണ്. സുഗ്രീവൻ എന്താണ് പറഞ്ഞത്? വിശ്വാസ യോഗ്യനല്ല, രാക്ഷസനാണ്, മായാവിയാണ് എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ അവിടെ ഒരു വിയോജന കുറിപ്പ്, അദ്ദേഹത്തിന്റെ വിയോജനം വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, അല്ല, വിഭീഷണൻ ഉത്തമനാണ്, മാത്രമല്ല വന്ന് ശരണം ഗമിച്ചവൻ തന്നെ അങ്ങയോട്, ശ്രീരാമനോട് വന്ന് ശരണം പ്രാപിച്ചവനാണ്, അഭയം തേടിയവനാണ്, ആശ്രയം തേടി വന്നവനാണ്, നന്നു രക്ഷിക്കുന്നത് എന്ന് എന്നുടെ മതം എന്റെ അഭിപ്രായം, മതം തന്നെ അഭിപ്രായം, എന്റെ മതം അവനെ രക്ഷിക്കുന്നതാണ് നമുക്ക് നല്ലത്, അവനെ കൈവിടരുത്, അവനെ സംരക്ഷിക്കണം, ഇതാണ് എന്റെ അഭിപ്രായം എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ ശക്തമായ ഭാഷയിൽ ഹനുമാൻ ശ്രീരാമനോട് പറയും. അദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും, രാക്ഷസ വർഗത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് കരുതാൻ പറ്റും. നല്ലവരുണ്ടാം അവരിലും എന്നാണ് പറയുന്നത്. രാക്ഷസ വർഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ആ വർഗത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാവരും മോശം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അവരുടെ കൂട്ടത്തിലും കുറച്ച് ചില നല്ലവർ ഉണ്ടാകാം. അതിനുശേഷം ഹനുമാൻ പറയുന്നതും അങ്ങേറ്റ പുരോഗമനപരമായ ഒരു ആശയമാണ്. എന്താണത്? ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുദ്ധന്മാരുടെ മതം. ബുദ്ധന്മാർ, ജ്ഞാനികൾ, അറിവുള്ളവർ പറയുന്നത് ജാതിയിലും നാമമതത്തിലും നാമത്തിൽ അവരുടെ പേരിലും ഒന്നും കാര്യമില്ല, അതനുസരിച്ചല്ല ഒരാളിന്റെ ഗുണമേന്മ, ഗുണനിലവാരം, തീരു സ്വഭാവ മഹിമ ഒക്കെ തീരുമാനിക്കേണ്ടത്. ജാതിയിലും വർഗത്തിലും പേരിലും ഒന്നും ഒരു കാര്യവുമില്ല. അതിനെ അടിസ്ഥാനമാക്കി ആരുടെയും ഗുണഗണങ്ങളെ വിലയിരുത്തരുത്. ഏതെങ്കിലും ജാതിയിൽ ജനിച്ചുപോയി അപ്പോ അവരെല്ലാം മോശം, അങ്ങനെ വിശ്വസിക്കരുത്. അവരെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയും വിശ്വസിക്കരുത്. അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, അങ്ങനെയും കരുതരുത്. എന്നിട്ട് രാജാവിന് ധർമ്മമുണ്ട്, അത് ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു. ശാശ്വതമായുള്ള ധർമ്മം നിർപതികൾക്ക്, നിർപതി എന്ന് പറഞ്ഞാൽ നൃപൻ, രാജാവ്, രാജാക്കന്മാർക്ക് ശാശ്വതമായിട്ടുള്ള ധർമ്മം പറഞ്ഞിട്ടുണ്ട്. എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് രാജാക്കന്മാർക്ക്. എന്താണത്? രാജാക്കന്മാർക്ക് ആശ്രിത രക്ഷണം എന്ന് ശാസ്ത്രോക്തിയും, വെറുതെ പറയുന്നല്ല, ശാസ്ത്രോക്തി ഉണ്ട്, ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്, രാജാക്കന്മാരുടെ ധർമ്മമാണ്, ശാശ്വതമായുള്ള ധർമ്മമാണ് ആശ്രിത രക്ഷണം. ആശ്രിതനായി വന്നിരിക്കുന്നവരെ, അഭയം തേടി വന്നിരിക്കുന്നവരെ കൈവിടാൻ പാടില്ല, അവരെ സംരക്ഷിക്കണം. ഇത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ധർമ്മമാണത്, അത് ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോ ഹനുമാനും സുഗ്രീവനും തികച്ചും വ്യത്യസ്തമായ, തികച്ചും വൈരുദ്ധ്യമുള്ള, തികച്ചും വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായഗതികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീരാമൻ. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ, ഇതിനൊരു തീരുമാനം ഉണ്ടാകണമല്ലോ. ശ്രീരാമൻ എന്തു പറയുന്നു ഇതിനെ കുറിച്ച്, എന്താണ് ശ്രീരാമന്റെ നിലപാട്, അത് നമുക്ക് നോക്കാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
0: ശ്രീരാമന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ് സുഗ്രീവനും ഹനുമാനും. തന്റെ അടുത്ത് അഭയം തേടി എത്തിയിരിക്കുന്ന വിഭീഷണനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായം.

ഭയങ്ങളും വാദമുഖങ്ങളുമാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഹനുമാനും സുഗ്രീവനും അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തായിരിക്കും ശ്രീരാമന്റെ നിലപാട് എന്നറിയാൻ നമുക്കെല്ലാം ആകാംക്ഷയും ജിജ്ഞാസയും ഉണ്ട്. അദ്ദേഹം ഹനുമാന്റെ അഭിപ്രായത്തോടൊപ്പമാണ് എന്ന് ആദ്യം തന്നെ പറയുകയാണ്. തുടർന്ന് അഭിപ്രായ വ്യത്യാസമുള്ള സുഗ്രീവ

സ്വീകരിക്കുമ്പോൾ അതിലൊന്നിനെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ മറിച്ച് അഭിപ്രായമുള്ളവരെ കൂടി വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി പിണക്കാതെ അവരെ കൂടി കൂടെ നിർത്തണം. മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായ അത്തരത്തിലുള്ള ഒരു പാഠമാണ് ഇവിടെ ശ്രീരാമന്റെ വിശദീകരണത്തിലൂടെ രാമായണം പറയുന്നത്. രാമായണത്തിൽ എന്തെല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ശ്രീരാമന്റെ വിശദീകരണം എന്താണ് എന്ന് നോക്കാം. രാജാവാണോ തന്നെ ആശ്രയിച്ചു വരുന്നവരെ സംരക്ഷിക്കണം, ഇതാണ് വേദശാസ്ത്രങ്ങൾ പറയുന്നത്. അതൊരു പട്ടി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതൊരു ചണ്ടാലനായിക്കൊള്ളട്ടെ, ആരുമാകട്ടെ, ആരെയും നിസ്സാരരായി കാണരുത്, ആരെയും ചെറുതാക്കി കാണരുത്. ആരാണോ അഭയം തേടി വന്നിരിക്കുന്നത് അവനെ സംരക്ഷിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് പ്രസക്തമാണ്. രാജാവ് എന്നുള്ളതിന് പകരം ഭരണാധികാരി എന്നോ മന്ത്രിമാരെന്നോ ഒക്കെ നമുക്ക് തിരുത്തി വായിക്കാം. രക്ഷിക്കാതിരുന്നാലോ, ശ്രീരാമൻ പറയുന്നു, അത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. രക്ഷിച്ചാലോ, അത് അശ്വമേധത്തിൽ പൂർത്തിയാക്കിയതിന് തുല്യമായ പുണ്യമായ പ്രവൃത്തിയാണ്. ഇപ്രകാരമാണ് വേദശാസ്ത്രങ്ങളിൽ പറയുന്നതെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു, എടുത്തു പറയുന്നു. അതിനുശേഷം ശ്രീരാമൻ ഒരു കഥ പറയുന്നു. ആ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. ഒരു ഘോരവനം, നിബിഡമായ വനം, നിരവധി വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വനം. ആ വനത്തിലെ ഒരു മരത്തിന്റെ, ഒരു വൃക്ഷത്തിന്റെ ശാഖകളിലൊന്നിൽ രണ്ട് ഇണപ്രാവുകൾ ഇരിക്കുകയാണ്. പരസ്പരം രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൺപ്രാവും ഒരു പെൺപ്രാവും. ആ സമയത്താണ് ഒരു കാട്ടാളൻ അവിടെ എത്തുന്നത്. ആ കാട്ടാളൻ വളരെ നിഷ്ഠൂരമായി തന്നെ, യാതൊരു ദയയുമില്ലാതെ ആയി തന്നെ ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ, ആ പെൺപക്ഷിയെ അമ്പ ചെയ്ത് കൊന്നു വീഴ്ത്തുന്നു തന്റെ ആഹാരത്തിന് വേണ്ടി. പക്ഷെ കാട്ടാളന് അതിനെ ആഹാരത്തിന് വേണ്ടി പാകം ചെയ്യാൻ സൗകര്യപ്പെടുന്നില്ല. കാരണം എന്താണ്? ആ സമയത്ത് വലിയ കാറ്റ് വരുന്നു, മഴ വരുന്നു, കാലാവസ്ഥ ആകെ മാറി മറയുന്നു, അതോടൊപ്പം സൂര്യൻ തന്നെ അസ്തമിച്ച് അവിടെ ഇരുട്ട് പരക്കുന്നു. അപ്പൊ ഈ പക്ഷി എങ്ങനെ ഭക്ഷിക്കണമെന്ന് കാട്ടാളന് അറിയില്ല. അയാളാകട്ടെ വിശന്ന് തളർന്ന് ദുഃഖിതനായി ആ മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ആൺപക്ഷി ആ വിരഹ ദുഃഖം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഓർക്കണം. ആ സമയത്തും ഈ കാട്ടാളൻ ആഹാരമില്ലാതെ വിഷമിച്ച് ദുഃഖിച്ച് അവശനായി ഇരിക്കുന്നത് ഈ ആൺപക്ഷി കാണുകയാണ്. ആ ആൺപക്ഷി എന്ത് ചെയ്തു? അതിന് യാതൊരു വിധമായ പ്രതികാര ബുദ്ധിയും അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. എന്നിട്ട് ആ ആൺപക്ഷി പറന്ന് പറന്ന് ചെന്ന് തീ എടുത്തുകൊണ്ട് വന്ന് ഈ കാട്ടാളന്റെ മുമ്പിൽ ഇട്ടു കൊടുത്തു. ഇപ്പൊ കാട്ടാളൻ തന്റെ കയ്യിലിരുന്ന ആ പെൺപക്ഷിയെ തീയിലിട്ട് ചുട്ടു കൊന്ന് ഭക്ഷണമാക്കി. അത് ഭക്ഷണമാക്കി കഴിച്ചതിന് ശേഷവും ഈ കാട്ടാളന് വിശപ്പ് തീരുന്നില്ല, വിശപ്പടങ്ങുന്നില്ല. പിന്നെയും അയാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ ആൺപക്ഷി സ്വയം ആ തീയിലേക്ക് ചാടി സ്വയം ദഹിച്ച് ആ വെണ്ണീറാകുന്നു. ആ സമയത്ത് അതിനെ ചുട്ടെടുത്ത് എന്താണ് കാട്ടാളൻ അതിനെയും കൂടി ഭക്ഷിക്കുന്നു. ശ്രീരാമൻ ചോദിക്കുകയാണ്, പക്ഷികൾ പോലും, മനുഷ്യരല്ല പക്ഷികൾ പോലും ഇങ്ങനെ ആശ്രിത രക്ഷണം നടത്തുന്നു എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണം എന്നോർത്ത് ഇങ്ങ് വന്നവന് എന്നും അഭയം കൊടുക്കും, അതേ ഉള്ളൂ. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാണ്, വ്യക്തമായി ശക്തമായി പറയാണ്. ആരാണ് വരുന്നത് എനിക്ക് പ്രശ്നമില്ല. എന്നെ ശരണം പ്രാപിക്കുന്നവന്, എന്നെ അഭയം പ്രാപിക്കുന്നവന്, എന്നെ ആശ്രയിക്കുന്നവന് ഞാൻ അഭയം കൊടുത്തിരിക്കും, ഞാൻ അവനെ രക്ഷിച്ചിരിക്കും, യാതൊരു മാറ്റവുമില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തുകൊള്ളുക, എന്നെ ചതിപ്പതിന് ആരുമില്ല എങ്ങുമേ. സുഗ്രീവൻ അതായിരുന്നു സംശയം, വിഭീഷണൻ ചതിക്കുമോ എന്ന്. ഇപ്പൊ ശ്രീരാമൻ പറയാണ്, എന്നെ ചതിക്കാനായി വളർന്നവർ, അതിന് കഴിവുള്ളവർ ആരുമില്ല. ശ്രീരാമൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാമനെ ചതിക്കണമെങ്കിൽ ശ്രീരാമൻ കൂടി വിചാരിക്കണം. കാരണം എന്താണ്? അദ്ദേഹം തുടർന്ന് പറയുന്നു, ലോകപാലന്മാരെയും മറ്റ് കാണായ ലോകങ്ങളെയും, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ, ലോകപാലകന്മാരെ മുഴുവൻ നിമേഷമാത്രം നേരം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാൻ നിമിഷ നേരം മതി എനിക്ക് ഈ ലോകങ്ങളെ സൃഷ്ടിക്കാൻ രക്ഷിക്കാൻ സംഹരിക്കാൻ. ഞാൻ സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയാണ്, ഒട്ടുമേ ദണ്ണം എനിക്കില്ല, എന്തെന്ന് എനിക്ക് ഒരു പ്രയാസവുമില്ല, തീർച്ചയായിട്ടും എനിക്കത് സാധിക്കും.
അങ്ങനെയുള്ള എന്നെ ആരാണ് ചതിക്കാൻ വരുന്നതെന്ന് മാത്രമല്ല ശ്രീരാമൻ ചോദിക്കുന്നു, പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഇല്ല. അതുകൊണ്ട് സുഗ്രീവ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് സുഗ്രീവനോട് പറയും, നീ ചെന്ന് അവനെ വരുത്തുക, നീ പോയി വിഭീഷണനെ വിളിച്ചുകൊണ്ട് വരിക. അവിടെ

0: കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിഭീഷണനെ സ്വീകരിക്കുന്നതിനെ എതിർത്ത, എതിർപ്പ് പ്രകടിപ്പിച്ച സുഗ്രീവനോട് തന്നെയാണ് ശ്രീരാമൻ പറയുന്നത്, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറയുന്ന പോലെ. ആ സുഗ്രീവനെ തന്നെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്, അവനെ വിളിച്ചുകൊണ്ട് വരിക എന്നിട്ട് പറയുന്നു എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പാഠം പറയുന്നു, നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് ശ്രീരാമൻ ഉറക്കെ പറയുകയാണ്. എന്നെ ശരണം ഗമിക്കുന്നവർക്ക്, എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും, അതിദ്രുതം എത്രയും പെട്ടെന്ന് എത്രയും വേഗം ഞാൻ അവർക്ക് അഭയം കൊടുത്തിരിക്കും. എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഞാൻ അഭയം കൊടുക്കും എന്ന് മാത്രമല്ല ശ്രീരാമൻ ഒരു ഉറപ്പ് കൂടി അവിടെ പറയുന്നു, അവർക്ക് ഒരു കാലത്തും യാതൊരു ദുഃഖവും ഉണ്ടാകില്ല. എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരു ദുഃഖവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നിടത്താണ് ഈ ക്യാപ്സുൾ അവസാനിക്കുന്ന ശേഷം എന്താണ് സംഭവിക്കുക എന്ന് അടുത്ത ക്യാപ്സുളിൽ.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
0: ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സുഗ്രീവൻ വിഭീഷണനെ സദസ്സിലേക്ക് വരുത്തുകയാണ്. അദ്ദേഹം വന്നു ആദ്യം തന്നെ ആ ശ്രീരാമ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. തുടർന്ന് അദ്ദേഹം വിനീതനായി തൊഴുതു നിൽക്കുകയാണ്. അതിനെ തുടർന്നാണ് രാമായണത്തിലെ വളരെ പ്രശസ്തമായ ഭാഗം വിഭീഷണ സ്തുതി ആരംഭിക്കുന്നത്. രാമനെ വിഭീഷണൻ എന്തെല്ലാം വിശേഷണങ്ങൾ ഉപയോഗിച്ചാണ് സ്തുതിക്കുന്നത് എന്ന് നോക്കാം. രാജീവ ലോചനൻ, രാക്ഷസ വംശ വിനാശനൻ, രാക്ഷസ ഞാൻ ഉൾപ്പെടുന്ന രാക്ഷസ വംശത്തിന് വിനാശം വരുത്തുന്നതിനായി അവതരിച്ചിരിക്കുന്നവൻ. ചണ്ഡാംശു ഗോത്രോത്ഭവൻ, ആ വാക്കിന്റെ അർത്ഥം ചണ്ഡാംശു ഗോത്രം എന്ന് പറഞ്ഞ സൂര്യവംശം, അവ സൂര്യവംശത്തിൽ ഉത്ഭവൻ, ജനിച്ചവൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ. ചണ്ഡകോ ദണ്ഡധരൻ, ചണ്ഡകോ ദണ്ഡം എന്ന് പറയുന്നത് ദണ്ഡം ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം, അതായത് ഉഗ്രമായിട്ടുള്ള ശക്തിയേറിയ മഹത്തായിട്ടുള്ള വില്ല് ധരിച്ചവൻ. പണ്ഡിത ഹൃൽ പുണ്ഡരിക ചണ്ഡാംശു, കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഇണ്ടൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കഠിനമായ ഒരു പദമായിട്ട് നമുക്ക് തോന്നാം. അതിന്റെ അർത്ഥം ഇതാണ്, ജ്ഞാനികളുടെ ഹൃദയ കമലത്തിന് സൂര്യനായിട്ടുള്ളവൻ, ജ്ഞാനികളുടെ ഹൃദയത്തെ കമലത്തോട് താമരയോട് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനികളുടെ ഹൃദയത്തിന് സൂര്യൻ എങ്ങനെയാണോ അതുപോലെയുള്ളവൻ. താമരയും സൂര്യനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം, സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത് അല്ലേ, അപ്പൊ അത്രമാത്രം വലിയ ഹൃദയ ബന്ധമാണ്. അപ്പൊ ജ്ഞാനികളുടെ ഹൃദയവും അങ്ങുമായിട്ട് സൂര്യനും താമരയും പോലെയുള്ള ബന്ധമാണ് എന്ന് പറയുന്നു. കണ്ഠ പരശുപ്രിയൻ, കണ്ഠ പരശു എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീ പരമേശ്വരൻ, പ്രിയൻ പ്രിയപ്പെട്ടവൻ, ശ്രീ പരമേശ്വരന് പ്രിയപ്പെട്ടവൻ. സുഗ്രീവ മിത്രൻ, സുഗ്രീവന്റെ ആത്മസുഹൃത്ത്. വേദാന്ത വേദ്യൻ, വേദങ്ങളിലും വേദാന്തത്തിലുമൊക്കെ അഗാധമായ അറിവുള്ളവൻ. ലോകാഭിരാമൻ, വിശ്വോത്ഭവൻ, വിശ്വത്തിന്റെ ഉത്ഭവം, ഈ ലോകത്തിന്റെ ഉത്ഭവത്തിന് തന്നെ കാരണഭൂതനായവൻ. വിശ്വോത്ഭവ സ്ഥിതി, ഉത്ഭവത്തിന് മാത്രമല്ല ഉത്ഭവം സ്ഥിതി സംഹാര ഹേതവേ, സൃഷ്ടിക്കും ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും അതിന്റെ നിലനിൽപ്പിനും സംഹാരത്തിനും കാരണഭൂതനായവൻ. ഇതെല്ലാം അങ്ങാണ് എന്നാണ് പറയുന്നത്. വിശ്വരൂപനാണങ്ങ്, ഭക്തപ്രിയനാണങ്ങ്, മുക്തിപ്രദനാണങ്ങ്, മോക്ഷദായകനാണങ്ങ്, മുകുന്ദനാണങ്ങ്, വിശ്വേശ്വരനാണങ്ങ്, ലോകത്തിന്റെ നാഥനാണ് അങ്ങേക്ക് നമസ്കാരം എന്ന് വിഭീഷണൻ പറയുന്നു. അതുകൊണ്ട് തീർന്നില്ല, വീണ്ടും അദ്ദേഹം സ്തുതിക്കുകയാണ്. രാമായ രാമഭദ്രായ നമോ നമഃ, നിത്യായ സത്യായ ശുദ്ധായ ദേതമാ എന്നൊക്കെ അതെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോഴാണ്, അറിയുമ്പോഴാണ് നമുക്ക് തോന്നുക ഭഗവാനെ എങ്ങനെയെല്ലാം എത്രയെല്ലാം സ്തുതിച്ചിട്ടും ഭക്ത ശിരോമണിയായ വിഭീഷണന് മതി വരുന്നില്ല, അദ്ദേഹത്തിന് തൃപ്തിയാകുന്നില്ല എന്നാണ് നമുക്ക് തോന്നുക. അദ്ദേഹം തുടരുകയാണ്, സർവചരാചരങ്ങളിലും സർവജീവജാലങ്ങളിലും അങ്ങ് വ്യാപിച്ചിരിക്കുകയാണ്, അങ്ങയുടെ ചൈതന്യമാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്. നിൻ മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം, അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക്, അറിവില്ലാത്തവർക്ക് അങ്ങയുടെ മഹാമായ കാരണമായി പരബ്രഹ്മത്തെ അറിയാൻ സാധിക്കുന്നില്ല, അവർക്ക് കാണാൻ സാധിക്കും. തന്മൂലമുള്ള പുണ്യഭാവങ്ങൾ, ഇങ്ങനെ പരബ്രഹ്മത്തെ അറിയാതെ ആത്മസാക്ഷാത്കാരം നേടാതെ കഴിയുന്നവരായതുകൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന പുണ്യങ്ങളും പാപങ്ങളും കൊണ്ട് വീണ്ടും വീണ്ടും ജനനവും മരണവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത്, തന്മൂലമുള്ള പുണ്യപാപങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത് കാരണമാണ് പുണ്യപാപങ്ങളും അവയെ ആശ്രയിച്ച് ജനനങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് അമൂല്യമായിട്ടുള്ള ജ്ഞാനം. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, എന്ന് ഈ ജ്ഞാനം ലഭിക്കുമോ, ഈ അറിവ് എന്നാണോ ആൾക്കാർക്ക് ലഭിക്കുക, അന്ന് വരെയും ഈ കാണുന്ന ലോകമാണ് സത്യം എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കും. സത്യമറിയാതെ അവർ

0: ജീവിക്കും. അവർക്ക് എന്തിനകത്താണ് താല്പര്യം? ഭാര്യ, മക്കൾ, കുടുംബം എന്നിങ്ങനെ ലൗകിക സുഖങ്ങളിൽ, ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിലൊക്കെ മുഴുകിയാണ് അജ്ഞാനികളായിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർ കഴിയുന്നത്. എന്നാണോ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുക, എന്നെങ്കിലും മോക്ഷപ്രാപ്തി ലഭിക്കണമല്ലോ, അതുവരേക്കും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നും വിഭീഷണൻ പറയുന്നു. അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയാത്ത അജ്ഞാനികൾ ഇന്ദ്രിയ സുഖങ്ങളാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് ധരിച്ചു വശായിരിക്കുന്നു. എന്നാൽ ഇതേ ഇന്ദ്രിയ സുഖങ്ങൾ തന്നെ അവർ ഇന്ന് ഏറ്റവും അധികം എന്താണോ ആസ്വദിക്കുന്നത്, സുഖം ആയിട്ട് ആസ്വദിക്കുന്നോ, അതേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് അതേ ഇന്ദ്രിയങ്ങൾ തന്നെ അവർക്ക് പിന്നീട് ദുഃഖപ്രദവുമാകുന്നു, പിന്നീട് അവർക്ക് ദുഃഖവും നൽകും. അപ്പൊ പല പേരുകളിലും പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാം അങ്ങ് തന്നെയാണ്, അതിലെല്ലാം അങ്ങാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വിഭീഷണം പറയുന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, ചന്ദ്രൻ, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മദേവൻ, അനന്തൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് അങ്ങ് തന്നെയാണ്. അവരെല്ലാം ഉള്ളിലുള്ള ചൈതന്യം ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങ് ലോകേശ്വരാണ്, ലോകത്തിന്റെ ഈശ്വരനാണ്, ഈശ്വരനാണ്, അധിപതിയാണ്, ആദിയും അന്തവും ഇല്ലാത്തവനാണ് അങ്ങ്. അങ്ങ് കാലസ്വരൂപനാണ്, കാലാതീതനാണ്, കാലസ്വരൂപൻ എന്നാണ് വിശേഷിക്കുന്നത്. മാത്രമല്ല, അങ്ങ് സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലമാണ്, വലുതിനേക്കാൾ എത്രയോ വലുതാണ് ഭവൻ. നൂനം അണുവിങ്കൽ നിന്ന് അണിയാൻ ഭവൻ, അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അണുവിനേക്കാൾ ചെറുത്. അപ്പം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് അണു എന്ന് പറയുന്നത്. ആ അണുവിനേക്കാളും ചെറുതാണ് അങ്ങ്, അതാണ് അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ സ്ഥൂലങ്ങളിൽ വെച്ച് സ്ഥൂലമാണ്, അതേസമയം തന്നെ സൂക്ഷ്മങ്ങളിൽ വെച്ച് അതിസൂക്ഷ്മവുമാണ്. അണുവിനേക്കാളും ചെറുതാണ്, എന്നാൽ എന്താണോ വലുതായിട്ടുള്ളത് അതിനേക്കാളൊക്കെ വലുതാണ്, അങ്ങേക്കാൾ വലുതായി ആരും തന്നെ ഇല്ല. അപ്പൊ വലുതിനേക്കാൾ വലുതായിരിക്കുന്ന സമയം അതേസമയം തന്നെ ചെറുതിനേക്കാൾ ചെറുതായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ തന്റെ സ്തുതി പ്രശംസ തുടരുകയാണ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
0: കഴിഞ്ഞ 253 ലക്കത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നത് വിഭീഷണ സ്തുതിയാണ്, വിഭീഷണൻ ശ്രീരാമനെ സ്തുതിക്കുന്നതാണ്. ഈ ലക്കത്തിൽ നാം ചർച്ച ചെയ്യുന്നതാകട്ടെ വിഭീഷണ അഭിഷേകമാണ്. അതായത് ശ്രീരാമൻ വിഭീഷണന്റെ സ്തുതി കേട്ട് സംപ്രീതനായി. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഞാനും സീതയും എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം അത് വ്യക്തമാക്കുകയാണ്. ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്? അദ്ദേഹം പറയുന്നു, മനസ്സിൽ വിരക്തിയുള്ളവരും വിഷയങ്ങളിൽ വിരക്തിയുള്ളവരും ലൗകിക വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവർ, അതീവ ശുദ്ധമായ മനസ്സുള്ളവർ, മനഃശുദ്ധി വേണം അങ്ങനെയുള്ളവർ, ഭക്തന്മാർ, ജ്ഞാനികൾ, അവരൊക്കെ എവിടെയുണ്ടോ അവരുടെ മനസ്സിലാണ് എന്റെയും സീതയുടെയും വാസം. എന്ത് കാറ്റഗോറിക്കലായിട്ടാണ്, എന്ത് വ്യക്തമായിട്ടാണ് ഭഗവാൻ താൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് പറയുന്നത്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആകാശത്ത് കാർമേഘ പടലങ്ങൾക്കിടയിൽ സുവർണ സിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതരായി വാണരുളുന്ന ആളാണ് ദൈവം എന്നൊക്കെ നമ്മൾ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയൊക്കെയാണ് പലരും ധരിച്ച് വശായിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ശ്രീരാമൻ സത്യം അറിയിക്കുന്നത്. ഞാൻ എവിടെയാണുള്ളത്? എന്റെ ഭക്തന്റെ ഹൃദയത്തിലാണ്, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയത്തിലാണ്. അതീവ ശുദ്ധമായ മനസ്സുള്ളവരുണ്ടോ അവരുടെ മനസ്സിൽ തന്നെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ലൗകിക വിഷയങ്ങളിലൊന്നും ഒരു കാര്യമില്ല, അതിനകത്ത് അത് അനുഭവിച്ചുകൊണ്ട് തന്നെ അതിനോടൊരു ആസക്തി ഇല്ലായ്മ, വിരക്തി ആര് പ്രകടിപ്പിക്കുന്നുവോ അവരോടൊപ്പമാണ്, അവരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നതെന്ന് ശ്രീരാമൻ, ഞാൻ മാത്രമല്ല സീതയും വസിക്കുന്നത് എന്ന് ശ്രീരാമൻ പറയുന്നു. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. മോക്ഷം ആഗ്രഹിച്ചു നടക്കുന്നവരാണ് എല്ലാവരും. ഇപ്പൊ എന്താണ് മോക്ഷത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും ലളിതമായി ഒരു ചെറിയ വാചകത്തിൽ അദ്ദേഹം രാമായണത്തിലൂടെ നമുക്ക് പറയുന്നു, എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക, എന്നെ ധ്യാനിച്ച് വാഴുക, എന്നെ ധ്യാനിച്ച് ഭഗവാനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക, മോക്ഷം ലഭിക്കും, എന്നാൽ നിനക്ക് മോക്ഷം ലഭിക്കും. ഇത്രയ്ക്ക് വ്യക്തമായിട്ടാണ് ശ്രീരാമൻ ഇവിടെ പറയുന്നത്. ഭക്തിപൂർവ്വം എന്റെ സ്തോത്രം നിത്യവും ചൊല്ലുകയോ കേൾക്കുകയോ ആണെങ്കിലും മുക്തി ലഭിക്കും. അതല്ലെങ്കിൽ എന്റെ സ്തോത്രം, എന്റെ അവതാനങ്ങൾ വാഴ്ത്തുക, അത് അങ്ങനത്തെ മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ ഒക്കെ, സ്തോത്രങ്ങൾ, അത് ജപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ജപിക്കുന്നത് കേൾക്കുകയാണെങ്കിലും മോക്ഷം ലഭിക്കും, മുക്തി ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും. ഒരു സംശയം

വിഷയവുമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പൊ ഭഗവത്ഗീതയില് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ മറ്റു ചില വാക്കുകളിലൂടെയാണെങ്കിലും ഇതേ ആശയം തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം ലക്ഷ്മണനോട് പറയുകയാണ്, എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തണം. നീ വിഭീഷണൻ എന്നെ ദയയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് എന്റെ അടുത്ത് അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെ വന്ന് കണ്ട ആ ഭക്തര് ഇന്ന് തന്നെ അതിന്റെ ഫലം കൊടുക്കണം, അല്ലാതെ വെച്ച് താമസിപ്പിക്കരുത്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണോ അത് അദ്ദേഹത്തെ ഇന്ന് തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തണം. അതിന് ശ്രീരാമൻ പറയുന്ന മാർഗം, അതിന് നീ ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇവനെ വിഭീഷണനെ, രാവണനാണ് ലങ്കയുടെ രാജാവ് എന്നുള്ളത് ശരി, അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി ഇന്ന് ഇവിടെ വെച്ച് ഈ നിമിഷം ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ ചുമതല ആർക്കാണ് കൊടുക്കുന്നത്? ലക്ഷ്മണന് കൊടുക്കുക, അൻപോട്ട് ചെയ്തിടുക, അദ്ദേഹത്തിന് ഉത്തരവ് കൊടുക്കുകയാണ്. ലക്ഷ്മണനാണത് ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, വാനര ശ്രേഷ്ഠരുടെ കൂടെ പോവുക, സമുദ്ര ജലം കൊണ്ടുവരിക അഭിഷേകം നടത്താനായി. സമുദ്രത്തിൽ ജലം കൊണ്ടുവരിക. എന്നിട്ട് പറയുന്നു, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ഉള്ളിടത്തോളം കാലം. അർക്ക എന്ന് വരെയാണോ, അർക്കൻ തന്നെ സൂര്യനും ചന്ദ്രനും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, ആകാശവും ഭൂമിയും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, അല്ലെങ്കിൽ മൽക്കഥ എന്റെ കഥ രാമായണം അല്ലേ, അത് എന്ന് വരെയാണോ നിലനിൽക്കുന്നത് ആ കാലം വരെ, ഭക്തനും ഭാഗവതോത്വനുമായ വിഭീഷണൻ, ശ്രീരാമൻ നൽകുന്ന വിശേഷണമാണ്, ഭക്തനും ഭാഗവതോത്വനുമായ വിഭീഷണൻ ലങ്കയുടെ അധിപതിയായിരിക്കും. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ അഭിഷേകം ചെയ്ത് വാഴിക്കുന്ന സുദിനമാണ് ഇന്ന് എന്ന് ശ്രീരാമൻ പറഞ്ഞു. അപ്പിനാ ഉത്തരവ് ശിരസ വഹിക്കാനായി എല്ലാവരും മുന്നിട്ടിറങ്ങുകയാണ് ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ, സുഗ്രീവന്റെ നേതൃത്വത്തിൽ. വീരന്മാരായിട്ടുള്ള, ധീരശൂര പരാക്രമികളായിട്ടുള്ള വാനരന്മാരുടെ സാന്നിധ്യത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി, ലങ്കാധിപനായി അഭിഷേകം നടത്തുന്ന മുഹൂർത്തമാണിത്. സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുവാദം എന്നുള്ളതിന്റെ അർത്ഥം നല്ലത് വരട്ടെ, എന്താണോ അത് നല്ലത്, നല്ലത് സംഭവിക്കട്ടെ, ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് സാധുവാദം. ഈ സാധുവാദം മുഴങ്ങി എവിടെ, ജഗത്രയം, മൂന്ന് ലോകത്തിലും ഇങ്ങനെ ആശംസകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടു. ആശംസകൾ നല്ലത് വരട്ടെ എന്ന ആശംസകൾ പ്രതിധ്വനിച്ചു. സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ. സാധുക്കൾക്കും സന്യാസി വര്യന്മാർക്കും മുനിശ്രേഷ്ഠന്മാർക്കും ഒക്കെ തന്നെ സന്തോഷമായി. ഈ അഭിഷേകം നടക്കുന്ന സമയത്ത് ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. അപ്സര സ്ത്രീകളാകട്ടെ ആടുകയും പാടുകയും സംഗീതവും നൃത്തവും ഒക്കെ ആയിട്ട് ആ രംഗത്തെ ഇങ്ങനെ കൊഴിപ്പിക്കുകയാണ്. ഗന്ധർവന്മാർ, കിന്നരന്മാർ എല്ലാവരും സന്തോഷത്താൽ ആറാടിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ്. അങ്ങനെ അഭിഷേകം ചെയ്ത ശേഷം സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പാരേഴ് രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ശ്രീരാമചന്ദ്രൻ പാരേഴ് രണ്ടിന്റെയും അതായത് ഈരേഴ് പതിനാല് ലോകങ്ങളുടെയും അധിപതിയാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിന് വളരെയധികം കിങ്കരന്മാർ, അനുയായികളുണ്ട്. ഇന്ന് മുതൽ അങ്ങാണ് അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കിങ്കരൻ, അനുയായി എന്ന് സുഗ്രീവൻ പറയുന്നു. സുഗ്രീവനായിരുന്നു അതേവരെ എന്ന് നമുക്കറിയാം. അപ്പൊ സുഗ്രീവൻ സ്വന്തം സ്ഥാനം പോലും ത്യജിച്ചുകൊണ്ടാണ് വിഭീഷണനെ ആ കുടുംബത്തിലേക്ക്, ആ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങളാണ്, വിഭീഷണനാണ് എന്നല്ല പറയുന്നത്, വിഭീഷണനാണ് ഏറ്റവും പ്രമുഖൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുന്നതിന്റെ അതിനു മുമ്പത്തെ ഒരു ആവശ്യം മുന്നോട്ട്, ഇതിങ്ങനെ പറഞ്ഞിട്ട് ആവശ്യം മുന്നോട്ട് വെക്കും. എന്താണ് ആവശ്യം? രാവണ നിഗ്രഹത്തിന്റെ സഹായവും ആവോളം ചെയ്യണം ഭവാനിനി. ഇപ്പൊ ശ്രീരാമ കിങ്കരന്മാരിൽ ഏറ്റവും പ്രമുഖൻ അങ്ങാണ് എന്നുള്ള സ്ഥിതിക്ക് ഇനി രാവണന്റെ നിഗ്രഹം, അങ്ങയുടെ ജ്യേഷ്ഠനാണ് രാവണൻ എങ്കിൽ പോലും അദ്ദേഹത്തെ വധിക്കാനായി, അദ്ദേഹത്തെ ഇല്ലാതാക്കാനായി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആ പ്രവൃത്തിക്ക് അങ്ങ് നേതൃത്വം നൽകണം, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കും, ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അതിന്റെ അനുഗ്രഹം ആവോളം ലഭിക്കും അങ്ങേക്ക് എന്നും പറയുന്നു. വിഭീഷണന് ഇത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അദ്ദേഹം പറയുന്നു, ശ്രീരാമദേവൻ സാക്ഷാൽ ജഗന്മയനാണ്, സാക്ഷാൽ അഖിലേശ്വരനാണ്, സർവത്തിനും സാക്ഷിയായി വർത്തിക്കുന്നവനാണ്. എന്തു സഹായേന കാര്യം അവിടത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എന്ത് സഹായമാണ് അദ്ദേഹത്തിന് വേണ്ടത്? അദ്ദേഹത്തിന് ആരുടെയും സഹായം ആവശ്യം

0: ആവശ്യമില്ല. ബന്ധു ശത്രുക്കൾ എന്നുള്ളതും ഇല്ല. കേൾ, അദ്ദേഹത്തിന് ബന്ധുക്കളുമില്ല, അദ്ദേഹത്തിന് ശത്രുക്കളുമില്ല. ആരെയും അദ്ദേഹം ബന്ധുക്കളായി കാണുന്നില്ല, ശത്രുക്കളായി കാണുന്നില്ല. അദ്ദേഹം ഏകാത്മകനാണ് അല്ലെന്ന്, അദ്ദേഹം ഏകാത്മകനല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നത് മായ കൊണ്ടുണ്ടാകുന്ന മൂഢത്വം കൊണ്ട്, മടയത്വം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നാം എല്ലാവരും, ഞാനും സുഗ്രീവനും എല്ലാവരും അദ്ദേഹത്തിന് വിധേയരാണ്. ഈ സത്യം അറിയുക, ഈ അറിഞ്ഞുകൊണ്ട് അദ്വയഭാവത്തിൽ അദ്ദേഹത്തിന്റെ സേവ ചെയ്യുക, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള വിഭീഷണന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ അതീവ സന്തുഷ്ടനായി. ഈ ഭാഗത്ത് നമ്മൾ ഈ ലക്കം അവസാനിക്കുകയാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
4: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ

നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സാധനങ്ങളും ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും. ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈ സെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്.

0: ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387

0: 9191944 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇത്തിരി നേരം, പക്ഷേ
6: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
5: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
7: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
8: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
9: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
5: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
4: Paru, nee aranyo? Hari pudhiya kaaru vaangiyene.
5: Adeyo, valla lottery adichu kaanum.
4: Lottery onnum alla,
5: pinne
4: chittiyaanu adichathu.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം.

0: അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: സുപ്രഭാതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ദിവസം നമ്മളിതാ ലൈവിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, ഓഗസ്റ്റ് 22-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ. അതിമനോഹരമായിട്ടുള്ളൊരു ദിവസം.
0: സാധാരണ രീതിയിൽ തിങ്കളാഴ്ചയാണ് നമ്മൾ ഒരുമിച്ച് വരാറ്. അപ്പോൾ എപ്പോഴും പറയാറുണ്ട് തിങ്കളാഴ്ച നല്ല ദിവസം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് വന്നുകൊണ്ട് ശനിയാഴ്ചയും നല്ലൊരു ദിവസം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആശംസിക്കുകയാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്ക് എല്ലായിടവും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പോൾ വല്ലാത്തൊരു റഷാണല്ലേ. ബസ്സിലൊക്കെ വരുന്ന സമയത്താണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും ഒക്കെ നല്ലൊരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും.
1: നല്ല തിരക്കുമാണ്. പ്രത്യേകിച്ചും ബസ്സിൽ വരുമ്പോഴും ഇപ്പോൾ ഈ കോളേജ് ജംഗ്ഷനടുത്തൊക്കെ എത്തുന്ന സമയത്ത് നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ നല്ല കേരളീയ വേഷത്തിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ കണ്ണിനും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അതിമനോഹരമായിട്ട് തന്നെ ഈ ഓണത്തിൻ്റെ ഒരു ദിവസങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാ പ്രിയപ്പെട്ടവരും അതിമനോഹരമായിട്ട് തന്നെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ.
0: അപ്പോൾ എല്ലാവരും ഒരു തിരക്കിൽ, ഓണത്തിൻ്റെ തിരക്കിലൊക്കെയാണെങ്കിലും നമ്മുടെ ശ്രോതാക്കളൊക്കെ നമ്മളോടൊപ്പം ഈ ഒരു വിശേഷ ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രത്യേകത കൂടിയുണ്ടല്ലേ ഇന്നത്തെ ദിവസത്തിൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഓണപരിപാടികളൊക്കെ ഇന്നാണ് ഇവിടെ റേഡിയോ സാന്ത്വനം 90.4 FM ഓണപരിപാടികളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്കൊക്കെ പോകാം.
1: രാവിലെ തന്നെ നമ്മൾ പൂക്കളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ലൈവിലേക്ക് നമ്മൾ കടന്നത് അല്ലേ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ തകൃതിയായിട്ട് അവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ലൈവ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ആഘോഷത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചുവടുറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ പല സ്ഥലങ്ങളിലായിട്ട് പല ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരും ആ ആഘോഷത്തിൻ്റെ തിരക്കുകളിലെല്ലാം ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു, ഇന്ന് തൃക്കേട്ട ദിവസമാണല്ലേ. തൃക്കേട്ട ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഈ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സാധാരണ നമ്മൾ ആദ്യത്തെ ദിവസം അത്തം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഒരു പൂക്കൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് പതുക്കെ വിശാഖത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വൃത്ത ഷേപ്പിലേക്ക് വരുന്നു. പിന്നീട് പൂക്കളും കുറച്ച് വലുപ്പം കൂടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ലാസ്റ്റാണ് ഒരുപാട് നിറങ്ങളിലുള്ള പൂക്കളായിട്ട് നമ്മൾ കാണുന്നത്.
0: അതായത് വലിയ പൂക്കളം. ഈ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർണ്ണങ്ങളുടെ ഒരു ആഘോഷമാണല്ലേ. നമുക്ക് ഈ മുറ്റത്തിടുന്ന അത്തപ്പൂ മുതൽ സദ്യയിൽ വിളമ്പുന്ന കറികളിൽ വരെ ആ ഒരു നിറം കാണാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ തൃക്കേട്ട ദിവസത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിസിറ്റിനൊക്കെ നമ്മൾ പല വീടുകളിലും തറവാടുകളിലും ഒക്കെ ഇങ്ങനെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരെയൊക്കെ കാണാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഈ തൃക്കേട്ട എന്ന് പറയുന്നത്.
1: ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ്. പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നും ഈ സമ്മാനങ്ങളുടെ രീതികളൊക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കും. ഇപ്പം നമ്മളൊരു നമ്മുടെ ഒരു അമ്മയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരെന്തെങ്കിലും നമുക്ക് കരുതി വയ്ക്കാറുണ്ട്. സാധാരണ ഈ ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെ എന്താ പറയുക, മുത്തശ്ശിമാരാണെങ്കിലും അമ്മമ്മമാരാണെങ്കിലും എല്ലാവരും ഈ പലഹാരങ്ങളൊക്കെ ഭരണികളിലാക്കി ഇങ്ങനെ വയ്ക്കും നമുക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഒരു വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഇവർ ഈ ഭക്ഷണമാണെങ്കിലും എന്തെങ്കിലും പുതിയ സമ്മാനങ്ങളാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ സമ്മാനിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ വിസിറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കുന്ന, ഇൻ കേസിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നവർ വേണ്ടി ഒരു ആതിഥ്യ മര്യാദ എന്ന രീതിയിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ തൃക്കേട്ട ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചധികം സ്പെഷ്യലായിട്ട് നിലനിൽക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ ആണെങ്കിലും കൂട്ടായ്മയുടെ ആണെങ്കിലും ആഘോഷത്തിൻ്റെയും ആ ഒരു രീതിയിലേക്ക് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാധാരണ നമ്മൾ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ യാത്രകളിലൊന്നാണ് തീവണ്ടിയാണ് കൂടുതൽ എനിക്കിഷ്ടം.
0: തീർച്ചയായിട്ടും തീവണ്ടിയും ബസ്സും ഒക്കെ എനിക്കിഷ്ടമാണ്. നമുക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴാണെങ്കിലും ഇപ്പോൾ ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും ഇപ്പോൾ കാറാണെങ്കിൽ പോലും നമുക്ക് സൈഡ് സീറ്റ് അതിൻ്റെ ഒരു അത് മുഖ്യമാണ്. അപ്പോൾ അത് കിട്ടുന്നതനുസരിച്ചിരിക്കും യാത്രയുടെ ഒരു രസം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പല ലൈവുകളിലും പറഞ്ഞിട്ടുണ്ട് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കണ്ണാടി സീറ്റിലിരിക്കുക എന്ന് നമ്മൾ പറയും. വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ വേറൊരു വൈബാണ് അല്ലേ. നമുക്ക് ഇങ്ങനെ പുറത്തെ കാഴ്ച നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് സ്വപ്നം കാണുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്കിങ്ങനെ എന്തൊക്കെയോ പല പല കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ പോകും, പല സ്വപ്നങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകും. ആ സമയത്ത് ഒരു ചെറിയ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും.
1: അത് കൂടുതലും ഞാൻ എപ്പോഴും ലൈവിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രൈവറ്റ് ബസ്സിൽ സൈഡ് സീറ്റിൽ പാട്ടൊക്കെ കേട്ട് പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ട്രെയിനിൻ്റെ ഒരു കഥയാണ്. ഓണം റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇപ്പോൾ ഇന്നത്തെ ദിവസം തൃക്കേട്ട വെച്ച് പറയുമ്പോഴും ഈ ദിവസവുമായിട്ട് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വാർത്തയ്ക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒന്നിച്ച് ചേരുന്നതിൻ്റെ ആഘോഷമാണല്ലോ ഈ ദിവസം അല്ലേ. അതുപോലെ തന്നെ

ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ അല്ലേ, അപ്പൊ അതില് നിരന്തരമായിട്ട് അല്ലാതെ എല്ലാ ദിവസവും ഉദ്യോഗാർത്ഥികളാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഒരു പരിചയം ഉണ്ടല്ലോ, ദിവസവും കാണുന്നവർ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇറങ്ങുന്നു എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ അവർക്ക് അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കണ്ട് യാത്ര ചെയ്ത് പോകുന്ന ഗുരുവായൂർ പാസഞ്ചറിലെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഓണം ആഘോഷിക്കുകയാണ്. അതും ഗുരുവായൂർ പാസ്

0: ഇപ്പോഴും സ്ഥിരം കാണുന്നവർ തമ്മിൽ, ഇപ്പം നമ്മൾ ഈ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ പോലും സ്ഥിരം കാണുന്നവർ തമ്മിൽ ഒരു ഒരു കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു പരിചയം രൂപപ്പെടാറുണ്ടല്ലേ. പിന്നെ എപ്പോഴും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായിട്ട് അവർ മാറാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ നമുക്ക് കാണാൻ.
1: തീർച്ചയായിട്ടും ആദ്യം തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, കുറച്ച് നേരം അപരിചിതരെ കാണുമ്പോൾ ഒന്ന് സൈലൻ്റ് ആവും, പിന്നെ പതുക്കെ പതുക്കെ വിശേഷങ്ങളിലേക്ക് കടക്കും. പിന്നീട് ഒരു രക്തബന്ധത്തിനപ്പുറം നമുക്ക് നല്ലൊരു സൗഹൃദമായിട്ട് അത് മാറാൻ സാധ്യതയുള്ള റിലേഷൻഷിപ്പുകളുണ്ടല്ലേ. അപ്പം അങ്ങനെ അത്തരത്തിൽ മനോഹരമായിട്ട് ഈ വർഷത്തെ ഓണം അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വൈറലായിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ അവരുടെ ഒരു റിപ്പോർട്ടുകൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അവർ ഈ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ തന്നെ ഭക്ഷണം പാകം ചെയ്തത് കൊണ്ടുവന്നിട്ട് പായസവും ആ ബഹളവും അതിൻ്റെ ഇടയിൽ പാട്ടും മാവേലിയൊക്കെ ഒരുക്കിക്കൊണ്ട് വന്നു.
0: അങ്ങനെ ചിപ്സും ചക്കരവരട്ടിയൊക്കെ,
1: അതെ, അങ്ങനെ അതിൻ്റെ ഒരു ബഹളവും നമ്മുടെ ഒരു കോളേജ് ക്യാമ്പസ് പോലെ തന്നെ, ക്യാമ്പസുകളിൽ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ തീവണ്ടിയിലെ ഓണം അതിമനോഹരമായിട്ട്. അപ്പോൾ ഇതിനുള്ളൊരു എന്താ പറയുക, നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി അവർക്ക് നൽകി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതും ഒരു സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവർ ഗംഭീരമായിട്ട് ഗുരുവായൂർ പാസഞ്ചറിലെ ആ ഒരു സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ ചേർന്നിട്ട് ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് ആഘോഷിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇറങ്ങി. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയ, നമ്മൾ സ്ഥിരം പോകുന്ന ബസ്സിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരുമായിട്ട് അങ്ങനെ ഒരു ഓണം ആഘോഷിക്കാനൊക്കെ ഒരു ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുകയാണ്.
0: അറ്റ്ലീസ്റ്റ് ഒരു വിഷയമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ.
1: തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികളെ ഒന്ന് നോക്കി ചിരിക്കാനും അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തി നോക്കുക എന്നുള്ളതല്ല, എങ്കിലും ഒരു ചെറിയൊരു ചിരിയൊക്കെ കൊടുക്കുന്നത് നല്ലൊരു
0: കാര്യം.
1: തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ആ ഒരു ചിരിയിലൂടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഓണ വിശേഷങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പലയിടത്തായിട്ട് ഇതുപോലുള്ള ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓണ സദ്യയുടെ രുചികളെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അറിയാനൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ.
0: അതെ, അപ്പം നമുക്ക് ഇങ്ങനെ ഓണം വൈബിൽ നിൽക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് തന്നെ കേൾക്കാം അല്ലേ. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
5: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം നല്ലൊരു പാട്ട് നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഓണത്തിൻ്റെ വൈബിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് ആഘോഷമാണ്. അപ്പം നമ്മളുടെ പല അല്ലെ, ഇന്ന് നമ്മുടെ ഫിഫ ഫ്രീ കിക്കിൻ്റെ പ്രവചന മത്സരത്തിൻ്റെ നമ്മുടെ വിജയികളായിട്ടുള്ളവരൊക്കെ ഇന്ന് വരും. അപ്പം സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങും. അപ്പം നമ്മളെല്ലാവരും അവരെ കാണാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഓണയറിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കാണാൻ സാധിക്കത്തില്ല, നമുക്ക് അവർക്കും നമ്മളെ കാണാൻ സാധിക്കില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അവരൊക്കെ ആയിട്ടൊന്ന് പോയി പരിചയപ്പെടാനും ബാക്കിയുള്ള ആഘോഷങ്ങളിലോട്ടൊന്ന് ജോയിൻ ചെയ്യാനും ഒക്കെ.
4: യെസ്, തീർച്ചയായിട്ടും ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മളിങ്ങനെ ഓണം, ആ ഒരു ഓണ മൂഡിലേക്ക് നമ്മളിതായി എത്തിയിരിക്കുകയാണ്. അപ്പം അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓണം എന്ന് പറയുമ്പോൾ പൂക്കളം, അതുപോലെ ആഘോഷങ്ങൾ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുന്നു, നമ്മുടെ റിലേറ്റീവ്സിനെ കാണുന്നു, എല്ലാവരും, അതെ, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ, ഓണക്കളികൾ എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നതിൽ ഒന്ന് ഏതായിരിക്കും ശ്രീലക്ഷ്മി?
5: വിഭവ സമൃദ്ധമായ ഓണസദ്യ അല്ലേ? അതിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഒരു വർഷം.
4: തീർച്ചയായിട്ടും അത് ഈ ഒരു 10 ദിവസത്തിൽ തന്നെ, ഒരു 4 ദിവസം 5 ദിവസം ആകുമ്പോൾ തന്നെയും അമ്മമാരാണെങ്കിലും വീട്ടിലെല്ലാവരും മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ആ ഒരു അച്ചാറുകളും ഇഞ്ചി അങ്ങനെ കുറേ കാര്യങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വേണ്ടി അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഈ ഓണസദ്യ എന്ന് പറയുമ്പോൾ ആ ഒരു തിരുവോണ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. ഇപ്പം തന്നെ പുറത്ത് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ഓണസദ്യ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഒരു സന്തോഷത്തിലാണ് നമ്മൾ രണ്ടുപേരും അല്ലേ. അപ്പം പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേണം എങ്ങനെയായിരിക്കും ആ ആഘോഷത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് അല്ലേ.
5: അപ്പോൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു വർഷമായിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പാണ് ഈ ഓണസദ്യക്ക്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എപ്പോഴും സദ്യയൊക്കെ നമുക്ക് കിട്ടും, പക്ഷേ ഈ ഓണത്തിന് മുൻപൊക്കെ നമുക്ക് ഒരു ഓണം വരണമായിരുന്നു ഈ ഒരു സദ്യക്കായിട്ട്. പക്ഷേ ഇപ്പം നമുക്ക് എപ്പോഴും എപ്പോഴും റെഡിയാണ്, അവൈലബിൾ ആണ്. പക്ഷേ എങ്കിലും ഓണസദ്യ കൊണ്ട് തരുമ്പോൾ ഉള്ളൊരു വൈബ് ഉണ്ടല്ലേ, ആ ഒരു കൂടിച്ചേരൽ, അതിനൊക്കെ ഒരു ഒരുമിച്ചൊരു സദ്യ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, അതാണ് ഈ ഓണസദ്യയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ സദ്യയെക്കുറിച്ച് പറഞ്ഞത് ആതിര?
4: ഈ സദ്യയെപ്പറ്റി മെയിനായിട്ട് പറയുമ്പോൾ ഇപ്പം എല്ലാവരും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഡയറ്റ് കോൺഷ്യസ് ആണ് അല്ലേ. എപ്പോഴും ശ്രദ്ധിച്ചാണ് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ തന്നെയും എല്ലാവർക്കും ഈ ആഹാരം കഴിക്കാനെടുക്കുമ്പോൾ തന്നെ ഭയമാണ്, യോ ഇതിലെ കലോറീസ് കൂടുതലാണോ, ഇത് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി പൊതുവെ പറഞ്ഞു വരുന്ന ഒരു കാര്യം തന്നെയും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കരുതെന്നുള്ളതാണ്. കഴിക്കുന്ന സമയത്ത് സമാധാനം.

0: ായിട്ടിരുന്ന് അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ കലോറീസിൻ്റെ കാര്യത്തിലൊക്കെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു ജീവിത ശൈലി കൊണ്ടാണെങ്കിലും ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണെങ്കിലും എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലും ജിമ്മും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്,
1: വർക്കൗട്ടും കാര്യങ്ങളും ഉണ്ട്, രാവിലെ എക്സസൈസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്.
0: അതെ. അപ്പോൾ സാധാരണ നമ്മളൊരു സദ്യ കഴിക്കുന്ന സമയത്ത്, സാധാരണ ഒരു ഊണ് കഴിക്കുന്ന സമയത്ത് തന്നെ 1000+ കലോറീസാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഈ നോർമൽ അല്ലാത്ത കുറച്ചധികം കറികളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഓണസദ്യയിൽ എത്ര കലോറീസ് കാണും ശ്രീലക്ഷ്മി?
1: ഏകദേശം ഒരു 2100 അടുപ്പിച്ച്.
0: അതെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ഡയറ്റ് പ്ലാനിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഓണസദ്യ കഴിക്കണ്ടേ എന്നുള്ളൊരു ടെൻഡൻസി. പക്ഷേ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം നമ്മൾ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അല്ലേ?
1: അതെ. അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒന്ന് തയ്യാറായി ഇരിക്കുക അല്ലേ, നമ്മുടെ ഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇന്നത്തെ ദിവസം ഈ തിരുവോണത്തിൻ്റെ ദിവസം ഓണസദ്യ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ശരീരം ഒന്ന് ഓണാക്കി വെക്കുക.
0: യെസ്, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെയും സാധാരണ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പ്രഭാത ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയുണ്ട്. പക്ഷെ അതും വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് കഴിക്കാവുന്ന രീതി ടെൻഡൻസിയും തെറ്റായിട്ടുള്ള രീതിയാണ്. രാവിലെ നന്നായിട്ട് കഴിക്കുക, നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുക. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം, ഓണസദ്യ ആണ് കൂടുതലും ഈ കലോറീസ് ഉണ്ട് എങ്കിൽ കൂടിയും ഇതിൽ തന്നെയും ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഓണസദ്യയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ എന്താണ്, കുത്തരിച്ചോറാണെങ്കിലും ഇഞ്ചിക്കറി ആണെങ്കിലും രസം ആണെങ്കിലും അതിലെല്ലാം ഒരുപാട് ഫൈബറും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോട്ടീൻ കണ്ടൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുത്തരിച്ചോറിലാണെങ്കിൽ തന്നെയും ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞ് ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി, പുളി, കുരുമുളക് ഇതിലെല്ലാം ഒരുപാട് ദഹന പ്രക്രിയയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ പിന്നീട് വരുമ്പോൾ നമ്മുടെ പച്ചക്കറി ഐറ്റംസിലോട്ട് വരുമ്പോൾ അവിയലാണെങ്കിലും തോരനാണെങ്കിലും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അങ്ങനെ ഫൈബേഴ്സ് എല്ലാം കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട്. സാമ്പാറിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ അമിനോ ആസിഡുകളും ഇരുമ്പിൻ്റെ അംശവും ഉള്ളതുകൊണ്ട് അതും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒഴിവാക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പായസം നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പായസം അധികം കുടിക്കാതിരിക്കുക അല്ലേ. പക്ഷെ നമുക്കൊരു ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പായസം കുടിക്കാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും ചിലരിങ്ങനെ കണ്ടിട്ടുണ്ട്, സദ്യ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പായസം കുടിച്ച് വീണ്ടും അടുത്ത ഗ്ലാസ്, വീണ്ടും അടുത്ത ഗ്ലാസ്, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അതിൽ നിന്ന് മാറ്റി നിർത്തി നമ്മൾ കുറച്ച് കുടിക്കുക എന്നുള്ള ഒരു രീതിയാണ്.
1: പക്ഷേ ഇനി ഈ കലോറിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, ഏകദേശം പപ്പടത്തിന് 60 ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതൊന്ന്, സദ്യയിൽ നമ്മൾ എപ്പോഴും പെട്ടെന്ന് കഴിച്ച് കഴിയുന്നതും വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഒന്നാണ് പപ്പടം. പക്ഷെ അതിനൊക്കെ നല്ല കലോറി ഇങ്ങനെ കാണുന്ന സമയത്ത് ചെറിയൊരു വിഷമം.
0: അതെ. അപ്പം അങ്ങനെ ഈ ഓണസദ്യ എന്ന് പറയുമ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട ഒരാവശ്യമല്ല, നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സന്തോഷമാണ് എല്ലാവരുടെയും കൂടി ഇരുന്നൊരു സദ്യ കഴിക്കുക എന്നുള്ളത്. അപ്പം അത് സ്കിപ്പ് ചെയ്യേണ്ട. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഈ ഒരു രീതിയിൽ കൂടി ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ. യെസ്. അപ്പം അങ്ങനെ ഓണസദ്യയുടെയൊക്കെ കാര്യം പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മളിങ്ങനെ കൊതിപ്പിച്ചിരിക്കുകയാണ്, നമ്മളും ഇങ്ങനെ ഓണസദ്യയുടെ ഒരു പ്രതീക്ഷയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനുണ്ട്. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം അല്ലേ.
1: തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
7: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അങ്ങനെ നമ്മൾ ഓണപ്പാട്ടൊക്കെ കേട്ട് ഓണാഘോഷത്തിൽ ഇങ്ങനെ ദാ ഓണ സദ്യ വരെ എത്തി നിൽക്കുകയാണല്ലേ ശ്രീലക്ഷ്മി. അതെ, അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു ഓണം റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ആവേശത്തിൽ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുമ്പോൾ, അതുപോലെ തന്നെ ഇന്ന് ഓഗസ്റ്റ് 22-ാം തീയതി ശനിയാഴ്ചയിൽ മറ്റൊരു ആഘോഷം കൂടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്.

0: ആയിട്ട് തയ്യാറെടുക്കുകയാണല്ലേ.
1: അതിന്റെ ആവേശത്തിലാണ് ജലമേള അല്ലേ.
0: പുന്നമടയുടെ തമ്പുരാൻ ആരായിരിക്കുമെന്ന് എല്ലാവരും മലയാളികൾ പ്രത്യേകിച്ചും ഇങ്ങനെ കാതോർത്തും അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയ്ക്ക് മനോഹരമായിട്ട് തന്നെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 72nd നെഹ്റു ട്രോഫി ജലമേള ഇന്ന് അരങ്ങേറാനായിട്ട് തയ്യാറെടുക്കുന്നു. അപ്പോൾ ഓളപ്പരപ്പിലെ ആ ചരിത്രപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ആവേശത്തോടു കൂടി ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ ശ്രീലക്ഷ്മി.
1: അതെങ്ങനെ നമ്മൾ ആ ഒരു എന്താ അതിൻ്റെ ഒരു താളത്തിലുമൊക്കെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ആർപ്പ് വിളികളിലും ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആകാംക്ഷയോട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പല പല ആവേശത്തിലാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ അത് കാണാനൊക്കെ തന്നെയാണെങ്കിലും പല സ്ഥലത്തു നിന്നാണ് ആൾക്കാർ ഇങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്.
0: 10,000-ൽ അധികം ആൾക്കാരാണ് ഈ പ്രാവശ്യവും അവിടെ ആ ഒരു കാണികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളികളിൽ ഒന്നാണ് ഇത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അത് എവിടെയുള്ള മലയാളികൾക്കും അതൊരു ആവേശം തന്നെയാണ്. ഇപ്പം നമ്മുടെ TVയിലിരുന്ന് നമ്മൾ പല സ്ഥലങ്ങളിലിരുന്ന് ഇതിൻ്റെ ഒരു കാഴ്ച കാണുന്നുണ്ടായിരിക്കാം. ഇൻ കേസിൽ നമുക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാവരും അവിടെ എത്തി അത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വള്ളംകളി തന്നെയാണ് ഇതല്ലേ.
1: അതെ, ആകെ 71 വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ 22 ചുണ്ടൻ വള്ളങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിൽ എന്താ ആരാണ് അടുത്ത വിജയി എന്നുള്ളൊരു ആവേശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് ഈ ഒരു ഓണം എന്ന് പറയുമ്പോഴത്തേക്കും വള്ളം കളി അല്ലേ, അത്തപ്പൂക്കളം ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. ഇങ്ങനെ നമുക്കിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായും. അപ്പോൾ ഈ ഒരു വള്ളത്തിൽ 100 to 150 വരെ തുഴക്കാരുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരേ രീതിയിൽ ഇങ്ങനെ തുഴയാണല്ലോ. അപ്പോൾ അതിനൊരു താളമുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് അല്ലേ.
1: അതെ അതെ. അപ്പോൾ 71 വള്ളങ്ങളാണ് ഇപ്രാവശ്യം പങ്കെടുക്കുന്നത്. 22 ചുണ്ടൻ വള്ളങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചുരുളൻ 2, ഇരുട്ടുകുത്തി A3, ഇരുട്ടുകുത്തി B60, ഇരുട്ടുകുത്തി C40 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓരോ പേരിങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പിന്നെ തലവടി ചുണ്ടൻ, വിയപുരം ചുണ്ടൻ, അങ്ങനെ കുറേ വള്ളങ്ങൾ, ചെറുതന ചുണ്ടൻ, പുണ്യാളൻ നിരണം, അങ്ങനെ കുറേ വള്ളങ്ങളും ഇത്തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിട്ടുണ്ട്.
0: പ്രധാനമായിട്ടും ചുണ്ടൻ വള്ളങ്ങൾ, നീളമുള്ള 100-ൽ അധികം അടി നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കാൻ തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2nd ശനിയാഴ്ചകളിലാണ് സാധാരണ ഈ ഒരു മത്സരം നടക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ചെറിയ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് എത്തുകയുണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ചരിത്ര നിമിഷത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഈ ഒരു പല ആഘോഷങ്ങൾക്കും ഒരു പേര് വരാനൊരു കാരണമുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ള പേര് വരാനൊരു കാരണമുണ്ട്, അതെന്താണ് എന്നറിയോ ശ്രീലക്ഷ്മി?
1: ഞാൻ ആദ്യം അത് പറയുമെന്ന് എനിക്കറിയാം, ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്.
0: അതെ. അപ്പോൾ അതിൻ്റെ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി എന്ന ഒരു പേര് വരാനുള്ള കാരണം 1952 നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അദ്ദേഹം ആലപ്പുഴ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് എന്താ പറയുക പ്രാദേശികമായിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറ്റിയിരുത്തി അല്ലെങ്കിൽ അവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ തയ്യാറെടുക്കുകയുണ്ടായി. ആ ഒരു ടൈമിൽ അവിടെ ചെറിയ മത്സരങ്ങളിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ, അതായത് നടുഭാഗം ചുണ്ടനിൽ അദ്ദേഹം പെട്ടെന്ന് ജമ്പ് ചെയ്ത് കയറി എന്നാണ് പറയപ്പെടുന്നത്. അതായത് നെഹ്റു ആ ഒരു വലിയ വള്ളം കണ്ടപ്പോൾ കയറിയിരിക്കാനുള്ളൊരു ടെൻഡൻസി കാണിച്ചു. പിന്നീട് ഡൽഹിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം വെള്ളിയിൽ തീർത്തിട്ടുള്ള ചുണ്ടൻ വള്ളത്തിൻ്റെ ആകൃതിയിലുള്ളൊരു ട്രോഫി ഈ വിജയികൾക്ക് വേണ്ടിയിട്ട് അന്ന് വിജയിച്ചിട്ടുള്ള അവർക്ക് വേണ്ടി നൽകുകയുണ്ടായി. അപ്പോൾ അതിനുശേഷമാണ് 1954 മുതൽ ഈ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ മത്സരം, വള്ളംകളി മത്സരം നടത്തുന്നതും നെഹ്റു ട്രോഫി വള്ളംകളി എന്ന രീതിയിൽ ഇത് ആചരിക്കാൻ തുടങ്ങിയതും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അദ്ദേഹത്തിന് കാഴ്ചയിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കടൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു വള്ളം കാണുമ്പോഴും ഒരു ക്യൂരിയോസിറ്റിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയാണ് അദ്ദേഹം ഈ ഒരു ചുണ്ടൻ വള്ളത്തിലേക്ക് ഇങ്ങനെ ചാടിക്കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണാർത്ഥമായിട്ടാണ് അവർ ഈ ഒരു ആഘോഷം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ.
1: ഞാൻ പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പേര് വന്നതെന്നൊക്കെ ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വള്ളങ്ങൾക്ക്. അതായത് നീളം കൂടിയ പരമ്പരാഗത വള്ളങ്ങളായ ചുണ്ടൻ വള്ളങ്ങളാണ് പ്രധാനമായിട്ടും മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ വള്ളത്തിലും നിരവധി തുഴച്ചിൽക്കാരും അതേപോലെ തന്നെ പാട്ടുകാരും ഉണ്ടാകും. കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ ഈ വള്ളം കളിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ലൊരു വായ്ത്താരിയോട് കൂടിയൊക്കെ ഉള്ള പാട്ടുകൾ ഇങ്ങനെ കേൾക്കാം. അപ്പൊ എനിക്ക് അതിങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആറന്മുള വള്ളസദ്യക്ക് പോയ സമയത്ത് ഈ വള്ളപ്പാട്ട്, അതായത് വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടാണ് ഇവര് തുഴഞ്ഞു വരും. അതിനുശേഷം അമ്പലത്തിൽ ഒരു പ്രദക്ഷിണം മറ്റുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടാണ് ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഭക്ഷണത്തിന് ചോദിക്കുക, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കുന്നത് ഈ വഞ്ചിപ്പാട്ടിന്റെ താളത്തിലാണ്. അത് എപ്പോഴും എനിക്ക് അത്ഭുതമുണ്ട്, എങ്ങനെയാണ് ഇവരിങ്ങനെ ഇത് ചിട്ടപ്പെടുത്തുന്നത് എന്നുള്ളത്. നമുക്ക് കഴിക്കുന്നതിനോടൊപ്പം തന്നെ വളരെയധികം രസകരമായിട്ട് ഇത് ആസ്വദിക്കാനും കൂടി നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വള്ളപ്പാട്ട് അതായത് വഞ്ചിപ്പാട്ടിന്റെ താളത്തിനൊത്താണ് ഇവരിങ്ങനെ തുഴഞ്ഞ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ ഈ വഞ്ചിപ്പാട്ടിന്റെ കാര്യം കൂടി ഞാനൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ.
0: അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഓണത്തിനൊപ്പം ചേർത്ത് വെക്കാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ്. അപ്പൊ നമ്മൾ കാത്തിരിക്കുകയാണ്, അത് ആരായിരിക്കും ആ ഒരു വിജയം എന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അവര് ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇപ്പൊ ഈ വള്ളം തുഴയുന്ന സമയത്തും ഒരു ഇൻസ്ട്രക്ഷൻ കാണുമല്ലോ. അപ്പൊ അവര് ഈ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്നവരെയും അതേ ഒരു എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മത്സരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അത് തന്നെ കാഴ്ചക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ആരായിരിക്കും ഏറ്റവും എനർജി ആയിട്ട് അത് ഫിനിഷ് ചെയ്യുന്നത് എന്ന് നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു മത്സരത്തെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വള്ളം കളിയുടെ മൂട്ടിലുള്ള ഒരു പാട്ട് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ?
1: അതെ, അതിനൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നു

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും.

0: ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും നിങ്ങൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മി അല്ലേ.
0: അപ്പൊ നല്ല പാട്ടൊക്കെ കേട്ടു, ആ ഒരു ആവേശത്തിലാണ്. അപ്പോൾ ആരായിരിക്കും ആ ഒരു വിന്നർ, പുന്നമടക്കായലിലെ ഒരു വിന്നർ ആരായിരിക്കും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വളരെ കൗതുകത്തോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
1: ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ടൊക്കെ നമ്മൾ അറിയും അല്ലേ.
0: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പൊ അതിനു മുൻപ് ശ്രീലക്ഷ്മിയോട് ഞാൻ ചോദിക്കുകയാണ്, ഏഞ്ചൽ എന്ന് കേൾക്കുമ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് അല്ലേ. അങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് ശ്രീലക്ഷ്മിക്ക് തോന്നുന്നത് ആ ഒരു പേര് കേൾക്കുമ്പോൾ?
1: എനിക്കൊരു ഏഞ്ചൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മദർ തെരേസയാണ് മനസ്സിൽ.
0: അതെ, തീർച്ചയായിട്ടും മദർ തെരേസ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വ്യക്തിത്വം കൊണ്ടാണെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അല്ലേ. അപ്പൊ സാധാരണ എനിക്കിപ്പോ മദർ തെരേസ ആ റേഞ്ചിലേക്ക് പോകുന്നെങ്കിൽ കൂടിയും എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് നല്ല എന്താ പറയാ വൈറ്റ് ഷെയ്ഡുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാങ്കല്പിക ലോകം ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയാണ് കൂടുതലും ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ചിറകുകളൊക്കെ ഉള്ളത് കുറച്ച് സാങ്കല്പികമായിട്ടൊക്കെ മാലാഖ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിറകൊക്കെ ഉള്ളൊരു ഒരു രൂപമാണ് തോന്നുന്നത്. പക്ഷെ എങ്കിലും ആ ഒരു രൂപത്തിനപ്പുറം ഓരോ വ്യക്തികളും ബി ആൻ ഏഞ്ചൽ ആവുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ ബി ആൻ ഏഞ്ചൽ ഡേ ആണ്. നമ്മൾ ഓരോ ദിവസവും ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെയും ഓരോ ദിവസവും നമുക്ക് ആവാനുള്ളൊരു പ്രത്യേകതയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ ദിവസവും നമുക്ക് ഒരാളെ ദ്രോഹിക്കാതെ തന്നെയും മുമ്പോട്ട് പോകാൻ സാധിക്കും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കും. അതുപോലെ തന്നെ ഒരാൾക്കൊരു ചെറിയൊരു ചിരി സമ്മാനിക്കാനാണെങ്കിലും അവർക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നമുക്കൊന്നും ഒരു കേടുപാടുകളും ഇല്ലാത്തൊരു സഹായം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ നല്ല മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു ബ്രദറായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റർ ആയിരിക്കാം, ഇൻ കേസിൽ അങ്ങനെ ഒന്നും അല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം, അവർ നമ്മുടെ ഏഞ്ചലായിട്ട് മാറുകയാണ് പലപ്പോഴും ചെയ്യുന്നത്.

0: നമ്മുടെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൊക്കെ നമ്മളെ ഏറ്റവും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തി, അവരൊക്കെ ഒരു ബി ആൻ ഏഞ്ചൽ ടൈപ്പ് ആണല്ലേ.
1: അതെ. അപ്പോൾ ഈ ഞാൻ മദർ തെരേസ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു ഏഞ്ചലുണ്ട് അല്ലെ, നമ്മൾ അതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ മദർ തെരേസയെ കുറിച്ച് പറയുമ്പോൾ മദർ തെരേസ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഏഞ്ചൽ വെർഷൻ അങ്ങനെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മളുടെ ചുറ്റുപാടും പലരും ഉണ്ട്. ഇപ്പോൾ മറ്റുള്ളവരെക്കാൾ നോക്കാൻ സാധിക്കാതെ, ഇപ്പോൾ നമ്മളുടെ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു റേഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശ്രീദേവി സിസ്റ്ററിനെ അറിയാം, പലർക്കും അത്തരത്തിലുള്ളൊരു മനുഷ്യന് തന്നെ ഒരു മാലാകയായിട്ട് പലരുടെ മുമ്പിലും അവതരിക്കാൻ കഴിയും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ ശ്രീദേവി സിസ്റ്റർ. പലപ്പോഴും പലരും നോക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗികളെയൊക്കെ ഇങ്ങനെ ഒരു വളരെയധികം സ്നേഹത്തോടെയും ദയയോടെയും കരുണയോടെയും ഒക്കെ നമുക്ക് അവരെ പരിപാലിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ ഉള്ളതിനൊക്കെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള നമ്മളുടെ പാലിയേറ്റീവ് കെയറിലുള്ള സിസ്റ്റർമാരും ഡോക്ടേഴ്സും ഒക്കെ. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ഈ ഒരു കാര്യം നമ്മളുടെ ശ്രോതാക്കളോട് പറയണമെന്ന് തോന്നി. ബി ആൻ ഏഞ്ചൽ എന്ന ഒരു ദിവസമെങ്കിലും നമുക്ക് അതിനെ കൊണ്ട് സാധിക്കട്ടെ. എപ്പോഴും നമുക്ക് ഒരേപോലെ ഇരിക്കാൻ സാധിക്കണം എന്നില്ല. നമ്മളുടെ മൂഡ് ചിലപ്പോഴൊക്കെ ചേഞ്ച് ആവാം, ദേഷ്യം വരാം. പക്ഷേ നമ്മളാൽ കൊടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ കണ്ടിട്ട് നമുക്ക് കണ്ടില്ലാന്ന് നടിച്ച് നമുക്ക് ഒരിക്കലും പോകാനും സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു ഒരു വിഷമം നമുക്ക് തോന്നാറുണ്ട്. ചില ഒരു പക്ഷേ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളിൽ ഞാൻ അവിടെ കണ്ടില്ലാന്ന് നടിച്ച് പോകുന്ന സമയത്തൊക്കെ ഒരു കുറ്റബോധം നമുക്ക് തോന്നാറില്ലേ. അത്തരത്തിൽ ആ ഒരു കുറ്റബോധം തന്നെയാണ് നമ്മുടെ ആ ഒരു ഉള്ളിലെ ഏഞ്ചലിലേക്ക് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഏഞ്ചലിനെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. അത് അതിനൊരു പ്രത്യേക ദിവസം വേണമെന്നില്ല, ഏതൊരു സാഹചര്യത്തിലും നമുക്കതിനെ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ഏവർക്കും.
2: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ബി ആൻ ഏഞ്ചൽ ആയിട്ട് മാറുക അല്ലേ. നമുക്ക് ഒരു നിമിഷമെങ്കിലും ഒരു ചിരി കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ, ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരിക്കും, പക്ഷെ നമ്മളത് മറന്നു പോകും. പക്ഷെ ആ ഒരു മറവി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ന ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു, അതുകൊണ്ട് എനിക്ക് തിരിച്ചിതുപോലെ തന്നെ കിട്ടും, അങ്ങനെ പ്രതീക്ഷിക്കാതെ, ആ പ്രതീക്ഷയില്ലാതെ തന്നെ ഒരാളെ സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ബി ആൻ ഏഞ്ചൽ ആവാൻ വേണ്ടി ശ്രമിക്കുക എന്ന് കൂടി നമ്മൾ.
1: അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ലേ, മറിച്ച് നമ്മുടെ പ്രവൃത്തികളിലും ആ അൺകണ്ടീഷണൽ വരട്ടെ എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക. ഇപ്പം ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ഈ സങ്കല്പത്തിലൊക്കെ ഉള്ള ചിറക് വിരിച്ച് നടക്കുന്ന ഒരു വെള്ള ചിറകൊക്കെ വിരിച്ച് ഒരു ചെറിയ സ്മൈലോട് കൂടിയൊക്കെ നടക്കുന്ന ഒരു ഉള്ള ഒരു രൂപമാണ് മാലാഖ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അവിടെ നമ്മൾ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സ്നേഹം, കരുണ, ദയ, അവരുടെ കണ്ണുകളിലൊക്കെ ഇങ്ങനെ ഒരു നമ്മൾക്ക് ഒരു പ്രത്യാശയൊക്കെ തോന്നും അത്തരത്തിലുള്ള രൂപത്തിലൊക്കെ. അതൊക്കെ നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലും അല്ലെങ്കിൽ നമ്മളിലും കൂടി നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്.
2: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ മദർ തെരേസയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ അവരൊരു അമാനുഷികമായിട്ടുള്ളൊരു സ്ത്രീ എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ ഒരു സ്പിരിച്വൽ പവറൊക്കെ ഉള്ളവരെയാണ് നമ്മൾ ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഇടയിലും ഈ ഒരു ഏഞ്ചൽ ആ ഒരു സംഭവം, ആ ഒരു സ്പിരിറ്റ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ഒരു സ്പിരിച്വൽ പവർ കൊണ്ടായിരിക്കാം മേ ബി ചിലർ വന്നിട്ട് എന്തു പറ്റി, സുഖമില്ലേ, അല്ലെങ്കിൽ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, അവരൊരു ഏഞ്ചലാണ്, അവർക്ക് എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അവിടെയാണ് ബി ആൻ ഏഞ്ചലായിട്ട് നമ്മൾ മാറുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മളെല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ബി ആൻ ഏഞ്ചൽ ഡേയിൽ നിങ്ങൾ ഏഞ്ചലായി മാറാൻ വേണ്ടിയിട്ടും ആ ഒരു സ്പിരിച്വൽ പവറിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെത്തിയാലോ.
1: തീർച്ചയായിട്ടും, നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: സിൽക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022

ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് നല്ല വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് ഓണവിശേഷങ്ങൾ കേൾക്കാൻ. ഇപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, എങ്കിൽ കൂടിയും ഇത്തിരി നേരത്തിലൂടെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഓണം, ആ ഒരു ഓണ രീതിയിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ എല്ലാവരും ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉത്രാടപ്പാച്ചിലെന്ന് പറഞ്ഞൊരു രീതി ഉണ്ടെങ്കിൽ തന്നെയും നേരത്തെ തന്നെ, ഇപ്പോൾ നമ്മൾ സാധാരണ ലൈവിൽ തന്നെ പറയണ്ടേ, ഒരു മാസം മുൻപേ തന്നെ ഓണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാനും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാനും ഒക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്.
0: കർക്കിടകത്തിൻ്റെ പകുതിയോടെ ഏകദേശം അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്.
1: അതെ.
0: അപ്പോൾ എപ്പോഴും ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ചൊല്ലാണ് കാണും വിറ്റും ഓണം ഉണ്ടണം എന്നല്ലേ.
1: ഈ പഴമക്കാർ, അതായത് കർക്കിടക മാസം കഴിഞ്ഞിട്ട് ആ പഞ്ഞമാസം കഴിഞ്ഞ് സമൃദ്ധിയുടെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ കാർഷികോത്സവമാണ് ഓണം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പണം ഇല്ലാത്തവരാണെങ്കിൽ കൂടിയും നമുക്കൊരു ആഗ്രഹമുണ്ട് ഓണം അതിമനോഹരമായിട്ട് തന്നെ ആഘോഷിക്കണം. നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിലും നല്ല പൂക്കൾ ഇടണം, എല്ലാവരുടെയും കൂടെ കൂടുന്ന സമയത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനാണെങ്കിലും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ അന്ന് മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കാണും വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചു. ഇപ്പോൾ ഒരു ഓർഡിനറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി പൈസ പൊടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു തട്ടുകേട് എന്ന രീതിയിലാണ് ഇപ്പോൾ പല വിഭവങ്ങളുടെ ഒരു വില, ഒരു കുതിച്ചുകയറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ ഒരു അരിക്കാണെങ്കിലും അങ്ങനെ പല വ്യഞ്ജനങ്ങൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും എല്ലാത്തിനും തീ വിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പഴമൊഴി ഇവിടെയും ഒരു യാഥാർത്ഥ്യമാവുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ.
0: അതെ. ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വളരെയധികം വില കൂടുന്ന ഒരു രീതിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഓണം കുറച്ച് എന്താ ടഫായിട്ട് മാറും എന്നുള്ളതാണ്.
1: ഒരു ടെൻഷനാണ്, ആഘോഷത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വീട്ടിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അമ്മാവന്മാർ അവരെല്ലാവരും ഒരു ടെൻഷനാണ്, എങ്ങനെയൊന്ന് ഓണം നല്ല രീതിയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് കടന്നു പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു തീ വില സാധാരണക്കാർക്ക് വലിയ രീതിയിൽ അവരുടെ പോക്കറ്റിനെ കാലിയാക്കുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് കുതിച്ചു കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്, ദിനം പ്രതി കുതിച്ചു കയറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
0: അത് ഈ കാർഷികോത്സവമാണെന്ന് പറഞ്ഞല്ലോ ഓണം. ഈ പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വിപണികളുടെ ഒരു ഉത്സവം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. കൂടുതലും ഇപ്പോൾ നമുക്ക് ബോണസ് കിട്ടുവാണെന്നുണ്ടെങ്കിലും കുറച്ച് എമൗണ്ട് കൂടുതൽ കിട്ടുന്ന അവസ്ഥ ഒരു അവസരങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും നല്ല സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങുന്നതിന് വേണ്ടി, ഇപ്പം ടി വി ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഓഫറുകളുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു ഓണ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എപ്പോഴും ഒരു വിപണിയുടെ ഉത്സവം കൂടിയാണ് ഈ ഓണം എന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്ന് നമുക്ക് പെട്ടെന്നായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു ഓണസദ്യ എന്നൊക്കെ പറയുന്നത് ഓണത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറേ ഘടകങ്ങളാണല്ലേ. നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനോ ഒഴിച്ചുകൂടാനാകാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ ഉടുപ്പ് എടുക്കുന്നത്, ഓണക്കോടികൾ വാങ്ങുന്നത്, ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വിലക്കയറ്റത്തിൽ ഇതൊക്കെ ഒരു സാധാരണക്കാരനായി വളരെ ഒരു വലിയൊരു ടാസ്ക് ആയിട്ട് മാറുകയാണ്. പലപ്പോഴും ഈ കുട്ടികൾക്കെടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഇങ്ങനെ ബാക്കിയുള്ളവർക്കും കൂടെ ഒക്കെ എടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഓണം നമുക്ക് എന്താ എല്ലാം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു മുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു മട്ടും ഭാവവും എല്ലാം മാറി നമുക്കൊരു ഉത്തരവാദിത്വമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓണം എന്നൊക്കെ വരുമ്പോൾ ഒരു ആഘോഷം വരുന്നതിലുപരി നമുക്കൊരു ടെൻഷനാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മളിങ്ങനെ ഒരു ഈ ഒരു ആഘോഷത്തിൽ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും ഇതിനകത്ത് എങ്ങനെ ഉൾപ്പെടും എന്നൊക്കെയുള്ളൊരു ചിന്ത കൂടി ഈ ഒരു സമയത്ത് നമുക്ക് വരും.
1: അപ്പോൾ ഈ ഒരു ഓണസദ്യയുടെ കാര്യം ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെയും എല്ലാ രീതിയിലുള്ള കറികളും വേണം നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഈ ഒരു വിലക്കയറ്റം കാരണം

0: കുറച്ച് കറികൾ അല്ലെങ്കിൽ കുറച്ച് രുചി കുറയ്ക്കാം എന്ന രീതിയിൽ ആരെങ്കിലും ചിന്തിക്കും. അവിടെയും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അതിജീവിച്ച് ആ ഒരു ഓണം അല്ലെങ്കിൽ ആ ഓണസദ്യ ഗംഭീരമായിട്ട് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ രുചി ഒട്ടും കുറയ്ക്കാതെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആ ഒരു മാധുര്യത്തെയും ആ ഒരു രീതികളെയും നമ്മൾ നിരന്തരമായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ കാലാതീതമായിട്ട് കണ്ടുവരുന്ന ആ ഒരു സ്ട്രക്ചറിന് ഒരു മാറ്റവും സംഭവിക്കാതെ ഈ വർഷത്തെ ഓണവും ആഘോഷിക്കാനാണ് എല്ലാവരെയും പോലെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു മാറ്റം ഇപ്പോൾ ഈ ലാസ്റ്റ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ആവശ്യ സാധനങ്ങൾക്കും തീ വിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂക്കളത്തിൻ്റെ കാര്യം തൊട്ട് തുടങ്ങുകയാണെങ്കിലും പൂക്കൾക്കും നല്ല വിലയിലേക്ക് പോയിരുന്നു. പിന്നീട് അങ്ങോട്ടത്തേക്ക് വരുന്ന സമയത്ത് ഭക്ഷ്യ സാധനങ്ങൾക്ക് നല്ല വിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻ കേസിൽ ഇപ്പോൾ നമ്മൾ കോളേജുകളിൽ സ്റ്റുഡൻസ് ഒക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അണിഞ്ഞൊരുങ്ങി പോകാനൊക്കെ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ ട്രെൻഡിൻ്റെ അനുസരിച്ച് ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വില കൂടുതലാണ്. അതുപോലെ തന്നെ പൂക്കൾ, അതായത് നമ്മുടെ മുല്ലപ്പൂക്കൾക്ക് വരെ തീ വിലയാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കണ്ടത് തന്നെ 300-ൽ അധികം വിലയാണ് ഒരു മുഴം പൂവിനൊക്കെ നമ്മളിങ്ങനെ വാങ്ങുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ.
1: മുല്ലപ്പൂവിന് മാത്രമല്ല, നമ്മൾ ഈ അത്തപ്പൂ ഇടുന്നതും ഇപ്പോൾ നമ്മൾ എന്തായാലും തൊടിയിലും പറമ്പിലും ഒന്നും അങ്ങനെ പോയി വാങ്ങി എടുക്കാറില്ല. ഇപ്പോൾ കൂടുതലും നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പൂ മാർക്കറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് വളരെയധികം വില കൂടുതലായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പല റെയറായിട്ടുള്ള പൂക്കൾക്കും വളരെയധികം വില ഏറുന്നൊരു സാഹചര്യം കൂടിയാണിത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ പോലും ഇന്ന് നമ്മളൊരു മാർക്കറ്റിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എന്താ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ ഒരു സമയത്ത്. എനിക്ക് തോന്നുന്നു ഇനി ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പക്ഷേ ഇപ്പോൾ വളരെയധികം വില കൂടുതലായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോകുന്നത്.
0: അതെ, തീർച്ചയായിട്ടും ഈ ആഘോഷത്തിൻ്റെ രുചി അല്ലെങ്കിൽ രുചിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആരോടും നമുക്ക് വില ചോദിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, ആ ഒരു സന്തോഷം നശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എത്രയൊക്കെ ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടിയും ഈ ഒരു പഴഞ്ചൊല്ലിനെ ആ ഒരു രീതിയിൽ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും അത് ഗംഭീരമായിട്ട് തന്നെ ഈ ഓണം ആഘോഷിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഓണം റിലേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം എന്ന് തോന്നുന്നു. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ബിറ്റ്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: Once again, welcome back to Radio Sandhuanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി

0: ഇതിൽ തന്നെ ചാറ്റ് ജിപിടി നമുക്കത് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. ചില സമയത്തൊക്കെ പറ്റിക്കാറുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
1: തീർച്ചയായും.
0: അതെ, ചില സമയത്ത് ഇങ്ങനെ വഴിതെറ്റിച്ച് വിടാറുണ്ട് എങ്കിൽ കൂടിയും ഒരുപാട് നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ ചാറ്റ് ജിപിടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അധ്യാപകരാണെങ്കിൽ കൂടിയും പേരൻസ് ആണെങ്കിലും എല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ ചാറ്റ് ജിപിടി യൂസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇത് ഈ ഒരു സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു കാര്യം ഹോംവർക്കിൻ്റെ പാറ്റേൺ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ അവർ അതേ രീതിയിൽ ചാറ്റ് ജിപിടി എങ്ങനെയാണോ തരുന്നത് അതുപോലെ തന്നെ സ്കെച്ച് ചെയ്ത് വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ചാറ്റ് ജിപിടി ഇനി കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്ത് കൊടുക്കില്ല എന്ന് തന്നെ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത നിയന്ത്രണത്തിലേക്ക് ആപ്ലിക്കേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്തയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ ആ ഒരു സർഗാത്മകമായിട്ടുള്ള കഴിവിനെ തീർച്ചയായിട്ടും ഈ ചാറ്റ് ജിപിടിയുടെ യൂസ് കൊണ്ട് അവർ അധികം ആ ഒരു ഭാവനാത്മകമായിട്ടുള്ള രീതി ചെയ്യാതിരിക്കുന്ന ഒരു പതിവാണ് കണ്ടുവരുന്നത്.
1: കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും അതൊരു പ്രശ്നമായിട്ട് തന്നെ നമ്മളിപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചെടുക്കുന്നതിന് പകരമായിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചാറ്റ് ജിപിടി ഉപയോഗിക്കാറുണ്ട് അല്ലെ. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ച് കണ്ടെത്തി അല്ലെങ്കിൽ ഒരു എന്തൊരു ഇപ്പോൾ സ്ക്രിപ്റ്റ് തന്നെ നമ്മൾ ചെയ്യാനാണെങ്കിൽ പോലും അതിനെ ഇങ്ങനെ ഒരു നമ്മളായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും കൊടുത്ത് നമ്മളിങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ അത്രത്തോളം ചിന്തിക്കുന്നതിൽ ഉപരിയായിട്ട് നമുക്കൊരു ഒറ്റ സെക്കൻഡിലുണ്ട് നമുക്ക് ചാറ്റ് ജിപിടി അത് പെട്ടെന്ന് തന്നെ നമുക്ക് തരുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്തിക്കാനുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ ശേഷി പോലും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈമിനത് മാനേജ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മെഷീൻസ് ആണെങ്കിലും ഈ ഒരു ടെക്നിക്കൽ സൈഡാണെങ്കിലും എല്ലാം നമ്മുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ അവരുടെ ഒരു ഗ്രോത്ത് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ചാറ്റ് ജിപിടി കൊണ്ട് ആ ഒരു യൂസ് കൊണ്ട് പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു 13 മുതൽ 17 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ഒരു കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് ചാറ്റ് ജിപിടി 14 എന്ന രീതിയിൽ ഇവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി മുതൽ അതിൻ്റെ ഒരു പാത്ത് അവർ ചെയ്ത് തരികയുള്ളൂ, അല്ലാതെ ഈ കറക്റ്റായിട്ടുള്ള ഹോംവർക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സോ ഒന്നും അവർ നൽകില്ല എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഒരു ശ്രദ്ധയ്ക്കാണ് ഇനി മുതൽ ഇതുപോലുള്ള 13 തൊട്ട് 17 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പ്രോസസ്സൊന്നും അനുവദനീയമല്ലാത്തൊരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. യെസ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു വിഷമവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി നമ്മളത് പിന്നീട് നമ്മുടെ ഒരു വളർച്ചയ്ക്കതിൻ്റെ ഭാഗമാകും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളിലൂടെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓണത്തിൻ്റെ വൈബിലേക്ക് നമ്മൾ ഇതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ഓണം തന്നെ ആയിരിക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് തൃക്കേട്ട ദിവസമാണ്, ഇനിയും കുറച്ച് ദിവസത്തിനുള്ളിൽ തിരുവോണത്തിൻ്റെ ആ ഒരു മധുരത്തിലേക്ക് ആ ഒരു ദിവസത്തിൻ്റെ ആഘോഷത്തിലേക്ക് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഓണം എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് അല്ലേ.
1: അതെ, ഇപ്പം പലപ്പോഴും നമ്മളിങ്ങനെ തിരുവോണത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് അതിനെ മനോഹരമാക്കുന്നത്. നമ്മൾ തിരുവോണം ആ ഒരു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ എത്തുമ്പോൾ അതിന് മുമ്പുള്ള ഒരു ദിവസങ്ങളിൽ അതിന് വേണ്ടിയൊരു കാത്തിരിപ്പ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ്, അതൊക്കെയാണ് ആ ഒരു ദിവസത്തെ ഇത്രയേറെ മനോഹരമാക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഓണെയറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും അവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് തന്നെ ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ശ്രോതാക്കളെയും കൂടി ക്ഷണിക്കുകയാണല്ലേ നമ്മളുടെ ഈ ഒരു ആഘോഷങ്ങളുടെ
0: ഭാഗമായിട്ട്. തീർച്ചയായിട്ടും അങ്ങനെ തകൃതിയായിട്ട് എല്ലാ രീതിയിലും എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് നമുക്കിവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ് അല്ലേ. യെസ്. അപ്പോൾ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓണം തിരുവാതിരകളി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ടെക്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക്ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക്ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കൈസലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. കൈസലിൽ ഓണം ആഘോഷമാവട്ടെ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായികമന്ത്രിമാരുടെയും യോഗങ്ങൾ ഇന്നും നാളെയുമായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കും. യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-നാണ് ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ, ഗതാഗത ക്രമീകരണം, പാർക്കിംഗ് എന്നിവയ്ക്ക് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചു. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ ചെറുവള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ജലരാജാക്കന്മാരുടെ ഫൈനൽ മത്സരം. 2 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ 71 വള്ളങ്ങളാണ് തുഴയേറിയുന്നത്. 72-ാമത് നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ.

0: ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: പുന്നമടക്കായലിന്റെ ഇരുകരകളും ജനസാഗരമായി മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും മഞ്ചിപ്പാട്ടും ആർപ്പുവിളികളും മാത്രം. കായലോരത്തെ വൃക്ഷങ്ങളുടെയും തെങ്ങുകളുടെയും മുകളിൽ വരെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പഴയതുപോലെ കരക്കാരല്ല വള്ളമിറക്കുന്നത്, പകരം ബോട്ട് ക്ലബ്ബുകളാണ്. തൊഴിച്ചിൽക്കാരായി ഇതര സംസ്ഥാനക്കാരും വിദ്യാർത്ഥികളും ഉണ്ട്. മത്സരത്തിൽ ആദ്യമെത്തിയിട്ട് കാര്യമില്ല, പകരം ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്നവരാണ് വിജയികളാവുന്നത്. ഗാലറികളിൽ ഇരുന്ന് കാണാനുള്ള ടിക്കറ്റ് നേരത്തെ തീർന്നു കഴിഞ്ഞു. ഓളപ്പരപ്പിലെ ജലരാജാവ് ആരെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി.
0: ഓണാഘോഷ നിറവിൽ മലയാളക്കര. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും വാഹന പരിശോധനയും അതിർത്തി പെട്രോളിംഗും ശക്തമാക്കി. ഓണത്തോടനുബന്ധിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും 33.92 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണ സാലറി അഡ്വാൻസ് നൽകുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. സ്ഥിരം ജീവനക്കാർക്ക് 3,000 രൂപയും പെൻഷൻകാർക്ക് 1,250 രൂപയും ഉത്സവ ബത്തയും അനുവദിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് 1,000 രൂപയാണ് ഓണം അലവൻസ്. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കഴിഞ്ഞ 2ാം വിളയിലെ നെൽവില നൽകാൻ ആരംഭിച്ചു. നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 209 കോടി രൂപ അനുവദിച്ചതോടെയാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം പൂർണ്ണ തോതിൽ സപ്ലൈക്കോക്ക് അനുവദിച്ചിരുന്നു. കേന്ദ്രവിഹിതവും ലഭിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും നെല്ലുവില കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണമെത്തിക്കാൻ അവധി ദിവസങ്ങളിൽ അടക്കം കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരിക്കുന്നത്. നെല്ലെടുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രം താങ്ങുവില അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
0: സംസ്ഥാന സർക്കാരിന്റെ ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലംകൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും പരിസരവും ദീപാലങ്കാരവും കാണുന്നതിന് അവസരമുണ്ടാകും. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ശബരിമലയിൽ ഭക്തർക്കായുള്ള തിരുവോണ സദ്യ ഇതാദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സദ്യ നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബോർഡ് അറിയിച്ചു. സദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് ഓണസദ്യ നേരിട്ട് നടത്തുന്നതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രണത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. മഹാബലിപുരത്ത് നടന്ന സദേൺ സോണൽ കൌൺസിൽ യോഗത്തോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീ സതീശൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മിന്നൽ സന്ദർശനം നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ വികസന പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നിർമ്മാണ സമയം നീട്ടാനാകില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ജോലിക്കാരെ ഉൾപ്പെടുത്തി പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിലാണ് തുഞ്ചൻ സ്മൃതി എന്ന ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ത്തിലധികം പുസ്തകങ്ങളാണ് ലോക്ഭവനിലെ പുതിയ ഗ്രന്ഥശാലയിലുള്ളത്. 4,000-ത്തിലധികം മലയാള പുസ്തകങ്ങളും 6,000-ത്തോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് ലോക്ഭവനിലെ ഗ്രന്ഥശാല. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എഴുത്തുകാർക്കും മറ്റു വായനക്കാർക്കും ഗ്രന്ഥശാല പ്രയോജനപ്പെടുത്താനാകും. കേരളത്തിന്റെ ചരിത്രം, സാഹിത്യം, സംസ്കാരം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഗ്രന്ഥങ്ങളും വിവരങ്ങളും ലഭ്യമാകുന്ന ഒരു വിജ്ഞാന കേന്ദ്രമായി തുഞ്ചൻ സ്മൃതിയെ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു.
0: കെസിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. രണ്ടാം മത്സരത്തിൽ വൈകിട്ട്

0: 45-ന് ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. രാത്രി 7:30 വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ ശശി തരൂർ MP മുഖ്യാതിഥിയാകും. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ 6 പേർക്ക് ദാനം ചെയ്ത് 7-വയസ്സുകാരി പി ലതീക്ഷ യാത്രയായി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായ പ്രകാശ്, പൊൻ, സിന്ധുജ ദമ്പതികളുടെ മകളാണ് ലതീക്ഷ. തലച്ചോറിലെ ട്യൂമറിനെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലതീക്ഷയ്ക്ക് 2-ാമത്തെ ശസ്ത്രക്രിയ ചെയ്യാനിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അവയവദാനത്തിന് സന്നദ്ധരായ മാതാപിതാക്കളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആദരവും അനുശോചനവും അറിയിച്ചു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടക്കും. ഇതു സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ +2 പരീക്ഷയോടൊപ്പം മാർച്ച് 1 നടത്തിയിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള 2-ാം വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഏരീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ സുബിത് S സംസാരിക്കുന്നു.
2: നമ്മളിൽ പലർക്കും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ
3: യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക് ഓൺ യുവർ ഫേവറിറ്റ് റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM, an initiative of Pain and Palliative Care Trust, Kollam.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് വിഷനഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
5: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ്

മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആകാശവാണി ഇപ്പോൾ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രധാന വാർത്തകൾ. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്ലോർഫെനാമിനും ഫെനൈപ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. 22 ഇന്ത്യൻ നാവികരുൾപ്പെട്ട 2 വാണിജ്യ കപ്പലുകൾ യമൻ സൊമാലിയ തീരങ്ങളിൽ വച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. നാവികരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു. വിഷയത്തിൽ സൊമാലിയൻ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതായും ഹൈക്കമ്മീഷൻ സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കി. ക്ലോർഫെനിറാമൈൻ മാലേറ്റ്, ഫെനൈൽഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ മരുന്നുകൾ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നിർമ്മിക്കുന്നതിനും വിതരണത്തിനും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇവ അടങ്ങിയ മരുന്നുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. കൂടാതെ ഇവ അടങ്ങിയ മരുന്നുകളിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി. 57th ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആദ്യയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ അധ്യക്ഷത വഹിച്ചു. 20 മുതൽ 28 വരെ ഗോവയിലാണ് 57th അന്താരാഷ്ട്ര

0: അന്താരാഷ്ട്ര ചലച്ചിത്രമേള വിശദാംശങ്ങളിലേക്ക്.
1: ലോകോത്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന നിലയിലുള്ള IFFA പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. യുവ വിദ്യാർത്ഥികൾക്കും പുതുതായി രംഗത്ത് വരുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധിക്കപ്പെടാത്ത പ്രതിഭകൾക്കും കൂടുതൽ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ യോഗത്തിൽ പരാമർശിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച സിനിമകളും പ്രമുഖ സർഗാത്മക പ്രതിഭകളെയും ഇന്ത്യയിലെത്തിച്ച് മേളയുടെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വളർന്നുവരുന്ന സർഗാത്മക സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ അന്താരാഷ്ട്ര സർഗാത്മക സമൂഹങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള പ്രധാന വേദിയായി IFFA പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി ചഞ്ചൽ കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന് കീഴിലുള്ള കാർഷികേതര ഉപജീവന ഘടകത്തിലെ ശുപാർശകൾ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി ഡൽഹിയിൽ അവലോകനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ചെറുകിട സ്വയം സഹായ സംഘ സംരംഭങ്ങളെ കൂടുതൽ വികസന സാധ്യതയുള്ള ബിസിനസ്സുകളാക്കി ഉയർത്തുന്നതിനുമുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്ന് കേരളം മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതുമൂലം പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും അടിയന്തര പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ September 5 രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാജ്യത്തെ 48 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ പുഴാദി GUP സ്കൂൾ പ്രധാന അധ്യാപകൻ KP സുനിൽകുമാർ ആകാശവാണി വാർത്തകളോട്.
3: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിലേറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന് നിന്നതിൻ്റെ ഒരു പ്രതിഫലമാണ്, അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേശീയ അധ്യാപക അവാർഡിനെ അപേക്ഷിച്ച ആ എൻ്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി സന്തോഷമുണ്ട്.
0: കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അസം, സിക്കിം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചൻ സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ

0: സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡി 2-ാം സ്ഥാനത്താണ്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 10 മണി മുതൽ കൊളംബോയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു ജയം. EPF ആനുകൂല്യങ്ങൾക്ക് പുറത്തുള്ള തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 പ്രയോജനപ്പെടുത്തണമെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. തൊഴിലുടമകൾ സ്വമേധയാ നിയമങ്ങൾ പാലിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഇൻഷുറൻസ് എന്നിവയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് ഈ പ്രചാരണം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഒക്ടോബർ 31 വരെ ക്യാമ്പയിൻ നിലവിലുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ജാർഖണ്ഡിൽ JPSC, JSSC നിയമന പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായി. റാഞ്ചി, ഗിരിഗഡ്, ഹസാരിബാഗ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥി പ്രതിഷേധക്കാരും ജാർഖണ്ഡ് മുക്തി മോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. റാഞ്ചിയിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രവർത്തകരും പോലീസും പ്രതിഷേധക്കാരെ കൈയേറ്റം ചെയ്തതായി വിദ്യാർത്ഥി നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധക്കാരിൽ ചിലർ നിശ്ചയിച്ച മാർഗം ലംഘിക്കുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തതായി പോലീസ് ആരോപിച്ചു. ഹോർമൂസ് കടലിർക്ക് നിലവിൽ അമേരിക്കൻ പ്രദേശമാണെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ക്ലോർഫെനിറാമിനും ഫെനൈൽഫ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ, സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായം. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചൻ സഖ്യം ഇന്ന് ചൈനീസ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. Let's celebrate pregnancy with Kinder Hospitals.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really? We can grow together.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആതിര അതുൽ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM അത്തം പത്തുരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സദ്യയുടെ കൂട്ടുകളെല്ലാം പരിചയപ്പെട്ടല്ലോ. ഓണത്തിന്റെ 6-ാം ദിവസം ഇന്ന് തൃക്കേട്ട. അപ്പോ നമുക്ക് ഇന്ന് 2 ഓണവിഭവങ്ങൾ പരിചയപ്പെടാം. ആദ്യം കൂട്ടുകറി. അതിനായി കടല 6-8 മണിക്കൂർ കുതിർത്ത് കുക്കറിൽ നന്നായി വേവിക്കുക. ചേനയും പച്ച ഏത്തക്കയും മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളത്തിൽ വേവിക്കുക. ഇതിലേക്ക് വേവിച്ച കടല ചേർക്കുക. തേങ്ങ, ജീരകം, പച്ചമുളക് എന്നിവ അല്പം വെള്ളം ചേർത്ത് അരച്ച് കറിയിൽ ചേർക്കുക. ശർക്കര ചേർത്ത് നന്നായി ഇളകി കുറച്ചു സമയം തിളപ്പിക്കുക. വേറൊരു ചട്ടിയിൽ തേങ്ങ, കുരുമുളക്, ഉണക്കമുളക്, ജീരകം എന്നിവ സ്വർണ്ണ നിറമാകുന്നതുവരെ വറുത്തെടുക്കുക. ഇത് കറിയിലേക്ക് ചേർത്ത് ഇളക്കുക. അവസാനം വെളിച്ചെണ്ണയിൽ കടുക്, ഉഴുന്നുപരിപ്പ്, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ താളിച്ച് കൂട്ടുകറിയിലേക്ക് ഒഴിക്കുക. സദ്യയിലെ കൂട്ടുകറി റെഡി. കൂട്ടുകറിയുടെ പ്രധാന പ്രത്യേകത വറുത്ത തേങ്ങയുടെ നല്ല മണവും ചെറുതായി മധുരവും എരിവും കലർന്ന രുചിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി അടുത്തത് നമുക്ക് എരിശ്ശേരി എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. അതിനായി വൻപയർ കഴുകി കുതിർത്ത് കുക്കറിൽ നന്നായി വേവിക്കുക. മത്തങ്ങയിൽ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളത്തിൽ വേവിക്കുക. വേവിച്ച വൻപയർ മത്തങ്ങയിലേക്ക് ചേർക്കുക. തേങ്ങ, ജീരകം, പച്ചമുളക് എന്നിവ അരച്ച് ഇതിലേക്ക് ചേർക്കുക. ശർക്കര ചേർത്ത് നന്നായി ഇളക്കി 2-3 മിനിറ്റ് തിളപ്പിക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി തേങ്ങയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് സ്വർണ്ണ നിറമാകുന്നതുവരെ വറുക്കുക. ഈ വറുത്ത തേങ്ങ എരിശ്ശേരിയുടെ മുകളിൽ ചേർത്ത് നന്നായി ഇളക്കുക. നല്ല മണവും മധുരവും തേങ്ങയുടെ രുചിയും ചേർന്ന സദ്യ എരിശ്ശേരി റെഡി. അപ്പോ എല്ലാവരും എരിശ്ശേരിയും കൂട്ടുകറിയും പരീക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം പുതിയ 2 സദ്യാവട്ടങ്ങളുമായി നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തും പാർവതി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആതിര അതുൽ.
2: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

പ്രകാരം കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി.

0: നിങ്ങളുടെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേൾക്കാം ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക്

0: ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
0: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി.

0: സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. കഴിഞ്ഞ വാരം നടന്ന ടെക് വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച സംസാരിക്കുന്നത്. അതിൽ കുറേ ലോഞ്ചുകളുണ്ട്, AI റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജി അപ്ഡേറ്റ്സ് ഉണ്ട്, പിന്നെ ആപ്പുകളുടെ അപ്ഡേറ്റ്സ് ഉണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ മെസ്സേജ് വഴി, വാട്സാപ്പ് മെസ്സേജ് വഴി അറിയിക്കുക. നിങ്ങൾ അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848558785. ഞാനൊന്നുകൂടെ പറയാം, വാട്സാപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഗൂഗിൾ പിക്സലിൻ്റെ ഒരു ന്യൂസാണ് വരുന്നത്. അതായത് ഓഗസ്റ്റ് 12 ഗൂഗിൾ പിക്സലിൻ്റെ പുതിയ റേഞ്ച്, അതായത് Pixel 11 Series പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കുറേ ലീക്കുകളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ഇവാൻ ബ്ലാസ് എന്ന് പറഞ്ഞ ലീക്കറാണ്. അദ്ദേഹം കുറച്ച് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ്, അതിൻ്റെ കുറച്ച് റെൻഡേഴ്സ് ഒക്കെയാണ് നമുക്ക് വെബ്സൈറ്റ്, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് വഴി പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ ശരിക്കും പിക്സലിന്റെ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും, ഇത്തവണ വരുന്ന Pixel 11 Series ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ശരിക്കും പക്ഷേ ഒരു ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ Pixel 10 നിന്ന് വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ്, ആ ഡിസൈൻ വലിയ ചേഞ്ച് ഇല്ലാതെ തന്നെയാണ് അവർ Pixel 11 പുറത്തിറക്കിയിരിക്കുന്നത്. ഇതൊന്നും പക്ഷേ ഗൂഗിൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, കാരണം August 12 അടുത്ത ആഴ്ചയാണ് അതിന്റെ ലോഞ്ച്. അപ്പൊ പക്ഷേ എങ്കിലും ഇദ്ദേഹം ഈ ഇവാൻ ബ്ലാസ് എന്ന് പറയുന്ന ലീക്കർ ഒട്ടുമിക്കവാറും ഗൂഗിളിന്റെ പിക്സലിന്റെ ലീക്സ് വരുന്ന എല്ലാം ഏകദേശം പുറത്തിറങ്ങുന്ന ഫോണുകളുമായിട്ട് ഒരു 99% ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വിശ്വസനീയമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡിസൈനിന്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഡിസൈനിലുള്ള വ്യത്യാസം ഇല്ലായ്മ, Pixel 10 വ്യത്യാസം ഇല്ലായ്മ ശരിക്കും അതേപോലെ തുടരും എന്നുള്ളത് തന്നെയാണ്. ആ ഡിസൈൻ തന്നെ ആയിരിക്കും പുതുതായിട്ട് വരുന്നതിൻ്റെ അതാണ് മെയിനായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ന്യൂസ്. പിന്നെ ഇതിൽ ശരിക്കും കളേഴ്സിനെ കുറിച്ച്, അതായത് ആ റെൻഡേഴ്സിന്റെ അകത്ത് പിക്സലിന്റെ ആക്ച്വൽ കളേഴ്സ്, പിക്സൽ ഫോൺസിന്റെ ആക്ച്വൽ കളേഴ്സും അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. അതിന് 3-4 റേഞ്ച് ഓഫ് കളേഴ്സ് ഉണ്ട്. ഞാനത് പറയാം. കോപ്പറിന് അവർ ഡ്യൂൺ എന്നാണ് പറയുന്നത്, ഗ്രീൻ കളറിന് പൈൻ എന്നും, പെയിൽ വൈറ്റ് കളറിന് ലൈറ്റ് ഫോഗ് എന്നും, ഡാർക്ക് കളറിന് മിഡ് നൈറ്റ് ഗേസ് എന്നും. ഇത്രയും കളേഴ്സ് ആണ്, ഇത്രയും കളർ സീരീസ് ആണ് അവർ ഗൂഗിളിന്റെ പുതിയ പിക്സൽ ഫോണിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഡിസൈൻ വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു 10 Pro ലൈനുമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നില്ല.

പിന്നെ ക്യാമറയുടെ കേസ് വരുമ്പോൾ ഹോൾ പഞ്ച് ക്യാമറയാണ്, പിന്നെ സിമെട്രിക് ബെസൽസ് ആണ്, നാല് സൈഡിലും റൗണ്ടഡ് എഡ്ജസും ഉണ്ട്. പിന്നെ പിക്സൽ ടു ഐ മീൻ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വളരെ കുറവാണ്. പിന്നെ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് ആണ്, അത് ആ പിക്സലിന്റെ പിക്സൽ ടെന്നിൽ ഉള്ളതുപോലെ തന്നെ ആ ഹൊറിസോണ്ടൽ ബാർ ഒക്കെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ സ്പെക്കിലേക്ക് പോകുമ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ് ടെൻസർ G6 ആണ്, പുതിയ 2 നാനോമീറ്ററിലുള്ള പുതിയ ടെൻസർ G6 ആണ്. അത് നേരത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ബാറ്ററിയുടെ കേസ് വരുമ്പോൾ 4850 mAh ആണ് പ്രോ സീരീസിന് വരുന്നത്, 5115 mAh പ്രോ എക്സലിനും. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ പാനൽസ് സാംസങ്ങിൻ്റെ M16 OLED പാനൽസ് ആണ്. മീഡിയ ടെക്കിൻ്റെ M90 മോഡം, അതാണ് ഏറ്റവും വലിയ ഒരു ചേഞ്ച് വന്നേക്കുന്ന മീഡിയ ടെക്കിൻ്റെ ആ ഒരു മോഡത്തിലേക്കാണ്. അത് മീഡിയ ടെക്കിൻ്റെ M90 മോഡമാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് പിക്സൽ 10 പിക്സൽ 9 ഒക്കെ അവർ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഏറ്റവും വലിയ ചേഞ്ച് ആണ് ഗൂഗിള് ഈ മീഡിയ ടെക്കിൻ്റെ M90 മോഡം കൊണ്ടുദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി ചിപ്പ് എന്ന് പറയുന്ന ഒരു ടൈറ്റാൻ M3 സെക്യൂരിറ്റി ചിപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് പോയിന്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കുന്ന പ്രൈസ് 256 GB, അതായത് പ്രോ 256 GB 1.37 lakhs, പ്രോ എക്സലിന് അതായത് പ്രോ എക്സലിൻ്റെ 256 GB 1.65 lakhs. എനിക്ക് തോന്നുന്നു ഇത്തവണ ഗൂഗിൾ 256 GB വരെ, മറ്റേ 128 GB ആയിരുന്നു ടോപ്പ് എൻഡ്, ഇപ്പോൾ 256 GB അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വേർഷൻസ് പ്രോയുടെയും എക്സലിൻ്റെയും രണ്ട് വേർഷൻസ് ഒരു പക്ഷേ അവൈലബിൾ ആയിരിക്കും, 128 GB 256 GB. പിന്നെ ലോഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ August 12th, ഒരാഴ്ചയും കൂടെ ഉള്ളൂ. ഇതിൻ്റെ ശരിക്കും ലാസ്റ്റ് പൈപ്പ് ലൈനിലുള്ള ലാസ്റ്റ് ടീസേഴ്സ് ആണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും എന്താ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വർത്ത് നോട്ട് നോട്ട് വർത്തി ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസൈൻ സ്റ്റാഗ്നേഷൻ, അതായത് കഴിഞ്ഞ പിക്സൽ 10 നിന്ന് വളരെ സേഫ് ആയിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത് പിക്സൽ 11, കാരണം വലിയ ഡിസൈൻ മാറ്റം ഇല്ലാതെ പഴയ അതേ രീതിയിൽ തന്നെ ക്യാമറ ഐലൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് അവർ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡൽ സ്വിച്ച് മീഡിയ ടെക്കിന്റെ കാരണം അതിൻ്റെ അത് ഒരുപാട് പിക്സലിൻ്റെ എക്സിനോസിന്റെ പ്രശ്നം കാരണം എക്സിനോസ് മോഡത്തിന്റെ ഒരുപാട് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാരണം ആ ഫീഡ്ബാക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് അവർ മീഡിയ ടെക്കിന്റെ മോഡത്തിലേക്ക് മാറിയിരിക്കുന്നത്. പിന്നെ ടെൻസർ G6 2 nanometer എങ്ങനെയായിരിക്കും അതിൻ്റെ പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ചൂടാവുമോ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ അത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ പഴയ ടെൻസർ G5 ആയിട്ട്, അതൊക്കെയാണ് നമുക്ക് ഇനി ഫോൺ നേരിട്ട് കൈ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണെല്ലാം നമ്മുടെ സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പിക്സൽ 11 പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ റിവ്യൂ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഗൂഗിൾ പിക്സലിനെ കുറിച്ച് ഈ ആഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. വൺ പ്ലസിന്റെ N6 എന്നൊരു മോഡൽ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ വൺ പ്ലസിന്റെ N6 എന്ന് പറഞ്ഞൊരു ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്പെക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫോൺ, അതായത് ഒരു ബിഗിനേഴ്സ് ഫോണാണ്. ഒരുപാട് സ്പെക്കും കാര്യങ്ങളൊന്നും ഇത് വൺ പ്ലസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ ആകെപ്പാടെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. അത് കാരണം 7000 mAh ഒരു ബാറ്ററി അവർ ഈ ഫോണിന് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ഫോണിലേക്ക് പ്രൈസിന്റെ പോയിന്റിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ശരിക്കും എടുത്തു പറയത്തക്ക ഒരു സ്പെക് ഇതിനില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്. ഇതിൽ ഇത് 7000 mAh ആണ്. പക്ഷേ ചാർജറിന്റെ കേസിലേക്ക് വരുമ്പോൾ വെറും 15 W ചാർജറാണ് ഈ ഫോണിന്റെ കൂടെ വരുന്നത്. അപ്പൊ ഈ 15 W ചാർജർ ഈ 7000 mAh ബാറ്ററി എത്ര നേരം കൊണ്ട് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ അത്രയും സമയം എടുക്കും. പിന്നെ അത് മാത്രമല്ല 5 W ഒരു റിവേഴ്സ് വയർഡ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ബാറ്ററി പവർ ബാങ്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഫോണിനെ യൂസ് ചെയ്യാം, കാരണം അത്രയും ബാറ്ററി ഉള്ളതുകൊണ്ട്. ഇത് ശരിക്കും നമ്മൾ ഇതിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും ഈ എൻ സീരീസിൻ്റെ അകത്തുള്ളൊരു സെക്കൻഡ് ഫോണായിട്ടാണ്, N സീരീസിൻ്റെ രണ്ടാമത്തെ ഫോണായിട്ടാണ് ഇവർ ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. N6 വൺ പ്ലസിൻ്റെ N6 തൊട്ട് പുറകെ ആയിട്ടാണ്. അപ്പോൾ എൻട്രി ലെവൽ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഫോണാണിത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 19000 രൂപയാണ് 4GB 64GB ഒരു വേരിയൻറ്റിന്. 21000 രൂപ 4GB 120GB. ഇപ്പോൾ രണ്ടിനും 4GB മെമ്മറിക്കകത്ത് വ്യത്യാസമില്ല, രണ്ടും 4GB ആണ്. സ്റ്റോറേജിന് വേണ്ടി മാത്രമാണ് നമ്മൾ 2000 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 1500 രൂപ ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. 6 months നോ കോസ്റ്റ് EMI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൺ പ്ലസ് നേരിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് സെയിൽ ശരിക്കും 4th August സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാം നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 13 MP ഒരു ക്യാമറ മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 5 MP മാത്രമേ ഉള്ളൂ. അതിൽ ശരിക്കും 1080p 30 FPS ഒരു വീഡിയോ എടുക്കാൻ കഷ്ടിച്ച് സാധിക്കും. അൾട്രാ വൈഡ് ഇല്ല, 4K ഇല്ല. പിന്നെ ഡിസ്പ്ലേ വന്നിട്ട് 6.8 inch ഒരു HD+ ഡിസ്പ്ലേ ആണ്. പ്യുർ HD അല്ല, HD+, അതായത് 720p വരെ മാക്സിമം നമുക്ക് ലഭിക്കും. ഒരു LCD പാനലാണ്. 254 PPI ഉള്ള ലാർജ് സ്ക്രീൻ, ലോ ഷാർപ്നെസ്, 120Hz റിഫ്രഷ് റേറ്റ്, 900 nits പീക്ക് ബ്രൈറ്റ്നെസ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള സ്പെക്കുകൾ മാത്രമാണ് ഡിസ്പ്ലേയിലും വരുന്നത്. റാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4GB ആണ്. അതിന് മുകളിലേക്കുള്ള വേരിയന്റുകൾ അവൈലബിൾ അല്ല. അപ്പോൾ Android 16 ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന OS. Android 16 മിനിമം റാം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4GB ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഭയങ്കരമായ ഒരു പെർഫോമൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ക്യാമറയോ അല്ലെങ്കിൽ ഡിസ്പ്ലേയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സാധാ ഒരു ബിഗിനർ സ്മാർട്ട് ഫോൺ എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതി. പിന്നെ ഈ പ്രൈസിന് നമുക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, MIL സ്റ്റാൻഡേർഡ് 8 TON H എന്ന് പറയുന്നത് ഒരു ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ, അതായത് ഡ്രോപ്പ് ടെസ്റ്റും ഡസ്റ്റിൻ്റെ പ്രശ്നങ്ങളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ തരണം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോണാണിത്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. 13,280 sq mm ഡിസിപ്പേഷൻ ഏരിയ വെച്ചിട്ട് ഒരു പേപ്പർ ചേമ്പർ വൺ പ്ലസ് ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം 7000 mAh ബാറ്ററി ആയതുകൊണ്ട്. അത് കൂടാതെ തന്നെ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 6360 APEX എന്ന് പറയുന്ന ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ്. സ്വാഭാവികമായിട്ടും മീഡിയ ടെക്കിനുള്ള അതിന് ചൂടാവുന്ന ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പേപ്പർ ചേമ്പർ അവർ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Android 16 OS ആണ് ഇവർ

പിന്നെ ക്യാമറയും സ്ക്രീൻ ക്വാളിറ്റി ഒന്നും താല്പര്യമില്ലാത്ത ഫീൽഡ് വർക്കേഴ്സ്, പിന്നെ അധികം ഇച്ചിരി പ്രായമായ യൂസേഴ്സ്, സെക്കൻഡറി ഡിവൈസ് ബയേഴ്സ്, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ 15 വാട്ട്സിന്റെ ചാർജർ, എന്റെ കൂടെ 7000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ചാർജർ, ഇത് എത്രത്തോളം നമ്മൾ എത്ര നേരം നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ ചാർജ് ആകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും വന്ന് കിട്ടിയിട്ടില്ല. കാരണം അത്രയും സമയം എടുക്കുന്ന ഒരു ഇതായിരിക്കും അത്. ഈ 15 വാട്ട്സിന്റെ ചാർജിങ് അതായത് 7000 mAh ബാറ്ററിക്ക് ഈ 15 വാട്ട്സിന്റെ ചാർജർ ശരിക്കും അനുയോജ്യമല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് ഒരുപാട് നേരം എടുക്കും. പണ്ടത്തെ പഴയ ചാർജറുകളെ പോലെ തന്നെ നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ കുത്തിയിട്ടാൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു 50-60% എങ്കിലും ചാർജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ അത് ശരിക്കും ഒരു ഡീൽ ബ്രേക്കറാണ്. പിന്നെ 720 പാനൽ, ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ HDയും Pro HDയും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ 720p മാത്രമുള്ളൊരു പാനൽ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാ ഐഡിയയിലും. കാരണം ഈ പ്രൈസ് പോയിന്റ് കൂടെ നോക്കുമ്പോൾ ഏകദേശം 10,000 രൂപ കൊടുക്കുമ്പോൾ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ബാക്കി ഷവമി, ഒപ്പോ, അവരൊക്കെ ശരിക്കും നല്ല നല്ല ഫോണുകൾ, നല്ല ഡിസ്പ്ലേ ഉള്ള, നല്ല സ്ക്രീൻ റെസൊല്യൂഷൻ ഉള്ള ഫോണുകൾ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ OnePlus N6 എങ്ങനെ N6X എങ്ങനെ കണ്ട് കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതാണ് നമുക്ക് OnePlusനെ കുറിച്ചുള്ള വന്നേക്കുന്ന ഒരു ന്യൂസ്. ഇനി അടുത്തത് OnePlus 16ന്റെ ലോഞ്ചിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സന്ദനം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ ഒരു ന്യൂസിനെ കുറിച്ചാണ്. അത് അതിലേക്ക് നമുക്ക് പോവാം. അത് വൺ പ്ലസ് സിക്സ്റ്റീൻ ശരിക്കും ലോഞ്ച് അടുത്തിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ആ കിട്ടിയിരിക്കുന്ന കൺഫർമേഷൻ. അത് ശരിക്കും ഇപ്പോൾ വൺ പ്ലസിൻ്റെ ചൈന GM ലിയു ബോയോ കൺഫേം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്നാ കൺഫേം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എവിടെ വെച്ചാണ് കൺഫേം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ സ്നാപ് ഡ്രാഗൺ ഗെയിമിംഗ് ടെക്നോളജി അവാർഡ്സിൽ വെച്ചാണ് ഇത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ ആഴ്ചയാണത് ശരിക്കും ആ കൺഫർമേഷൻ നമുക്ക് പുറത്ത് കിട്ടിയിരിക്കുന്നത്. അതിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ വരുന്നത് 3 എക്സ്ക്ലൂസീവ് ഗെയിമിംഗ് ടെക്നോളജീസുമായിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിൻ ചേസർ ഗെയിമിംഗ് കോർ, ഹൈ റിഫ്രഷ് റേറ്റ് ഇ സ്പോർട്സ് ട്രിപ്പിൾ ചിപ്പ് എന്നൊക്കെ പറയുന്ന 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിമിംഗ് ടെക്നോളജീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഫോൺ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ശരിക്കും ഒരു പെർഫോമൻസ് ഫോൺ തന്നെയാണ്, വൺ പ്ലസ് സിക്സ്റ്റീൻ വൺ പ്ലസ് ഫിഫ്റ്റീൻ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 165 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആയിരിക്കും, സെയിം ആസ് വൺ പ്ലസ് ഫിഫ്റ്റീൻ തന്നെ. വൺ പ്ലസ് ഫിഫ്റ്റീന് 165 Hz ആയിരുന്നു. അതിൽ നിന്നൊരു സ്പെക് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെക് അപ്ഗ്രേഡ് ഇതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം. ചിപ്പ് സെറ്റ് പക്ഷെ ഒഫീഷ്യലി നമുക്ക് നേരത്തെ ലീക്സിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും, ഇതിൻ്റെ അകത്ത് അവർ സ്പെസിഫിക്കലി ഒരു അൺസ്പെസിഫൈഡ് സ്നാപ് ഡ്രാഗൺ SoC എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പക്ഷേ 8 Gen 6 അല്ലെങ്കിൽ Gen 5 ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ലീക്സുകൾ. പക്ഷെ അതിലേക്ക് ആ ഒരു കൺഫർമേഷൻ വൺ പ്ലസ് നമുക്ക് തന്നിട്ടില്ല ഇതുവരെ. പിന്നെ മാർക്കറ്റിംഗ് പോസ്റ്ററിൻ്റെ അകത്ത് അവർ പല ഡിസൈൻ റിയർ ക്യാമറ മോഡ്യൂളിൻ്റെയും സർക്കുലർ ഐലൻഡിൻ്റെ ഒക്കെ ഡിസ്പ്ലേ എങ്ങനെയായിരിക്കും വന്നേക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറയുടെ പൊസിഷനിങ് ആണ്. ക്യാമറ ശരിക്കും വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ അകത്ത് ഒരു സ്ക്വയർ ടൈപ്പ് ഒരു ഐലൻഡ് ആയിരുന്നു. അതിന് പകരം ഇത് പഴയ വൺ പ്ലസ് 13 ഒക്കെ സർക്കുലർ ഐലൻഡിലേക്ക് തന്നെയാണ് തിരികെ പോയിരിക്കുന്നത് വൺ പ്ലസ്. അപ്പോൾ അത് ആ ഒരു ഡിസൈൻ ചേഞ്ച് ആ ഒരു ഡിസൈൻ ഫീച്ചറായിട്ട് തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുതിയ വൺ പ്ലസ് 16 അകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിന് പകരം ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 200 MP ഒരു പ്രൈമറി ക്യാമറയും ഒരു 50 MP സെക്കൻഡറി ക്യാമറയായിട്ടായിരിക്കാം. അത് 200 MP പെരിസ്കോപ്പാണ് നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന ലീക്സിലെല്ലാം അവർ പറഞ്ഞിരുന്നത്. അപ്പം 200 MP ഒരു പ്രൈമറി ക്യാമറയും ഒരു 50 MP ഒരു സെക്കൻഡറി ക്യാമറയായിട്ടായിരിക്കും ആ ഒരു ക്യാമറ സെറ്റപ്പിലായിരിക്കും ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലായിരിക്കും വൺ പ്ലസ് 16 പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റെൻഡേഴ്സിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു സെപ്പറേറ്റ് റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന ലീക്സിലെല്ലാം സ്നാപ് ഡ്രാഗൺ 8 Gen 6 Pro അല്ലെങ്കിൽ Gen 5 ഒക്കെ ആയിരിക്കും ഇതിന് ചിപ്പ് എന്നുള്ളതാണ്. 9000 mAh വൂപ്പിംഗ് ബാറ്ററി, 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ക്യാമറ പ്രൈമറി ക്യാമറയായിരിക്കും അതിൻ്റെ കൂടെ വരുന്നതെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ലോഞ്ച് നോക്കുകയാണെങ്കിൽ, ശരിക്കും കഴിഞ്ഞ വൺ പ്ലസ് 15 ചൈനയിൽ ആദ്യമേ ലോഞ്ച് ചെയ്തു, എന്നിട്ട് തൊട്ട് പുറകെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. പിന്നെ വൺ പ്ലസ് 15 നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ 8 Gen 5 തന്നെയായിരുന്നു. 3 nm ഒക്ടാ കോർ, അഡ്രനോ 840 GPU, G2 Wi-Fi ചിപ്പ് സെറ്റും അങ്ങനത്തെ കുറെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും വൺ പ്ലസ് 16 തുടരുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഗെയിമിംഗ് പൊസിഷൻ ആണ് ശരിക്കും നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇതിൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഗെയിമിംഗ് പൊസിഷനാണ്. കാരണം ഇത്രയും 3 ഡിഫറെൻറ്റ് ഗെയിമിംഗ് ടെക്നോളജി ഉള്ളൊരു ഫോൺ ശരിക്കും ഇപ്പം മാർക്കറ്റിൽ നിലവിലില്ല. അപ്പോൾ വൺ പ്ലസ് 16 അത്രത്തോളം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിട്ടായിരിക്കും അവർ പുറത്തു കൊണ്ടുവരിക. പിന്നെ ഈ ഡ്യുവൽ വേഴ്സസ് ട്രിപ്പിൾ ക്യാമറ, അതാണ് നമുക്ക് മറ്റൊരു നോട്ട് വർത്തി പോയിന്റ്. പിന്നെ 9000 mAh ബാറ്ററി, അത്രയും 9000 mAh 10000 mAh എല്ലാ ഫോണുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൺ പ്ലസ് 16 9000 mAh ബാറ്ററി കാരണം അത്രത്തോളം പവർ ഹംഗ്രി ആയിട്ടുള്ളൊരു ഫോൺ തന്നെയായിരിക്കും ഈ വൺ പ്ലസ് 16 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ 9000 mAh ബാറ്ററി തന്നെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ വൂക്കായി അവരുടെ പിന്നെ വൺ പ്ലസിൻ്റെയും ഓപ്പോയുടെയും വിവോയുടെ ഒക്കെ ഉള്ള പോലെ ഫാസ്റ്റ് ചാർജിങ്ങിന് വൂക്ക് ചാർജേഴ്സ് ഉള്ള ഒരു ഫോൺ തന്നെയായിരിക്കും വൺ പ്ലസ് 16 എന്നും കൂടെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വൺ പ്ലസ് 16 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്തത് IQ Z11 ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഇടവേള എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

0: FM. Stay tuned. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തനം 90.4 FM. ഐക്യുവിന്റെ C11 എന്ന് പറയുന്ന ഒരു മോഡല് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിന്റെ കുറച്ച് ലീക്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ന്യൂസ് ആണ് നമുക്കിപ്പോൾ കയ്യിലുള്ളത്. അതില് ശരിക്കും ഐക്യു അവരുടെ വെബ്സൈറ്റിൽ ഒരു ഇൻസ്റ്റഗ്രാമിലും വെബ്സൈറ്റിലും ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും 3 binary strings ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ട്വിറ്ററിൻ്റെ അകത്തും ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 3 binary strings ആണ്. അപ്പൊ അതെന്താണ് ശരിക്കും പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് ഓഡിയൻസിന്റെ സംശയം. പക്ഷെ അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് Z11 തന്നെയാണ്. ഈ ബൈനറി സ്ട്രിങ്സ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്: 0101110010, 0011001, 0011001. ഇങ്ങനെ 3 binary strings ആണ് അവർ കൊടുത്തിരുന്നത്. അപ്പൊ ഇതിന്റെ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ശരിക്കും Z11 തന്നെയാണ് വരുന്നത്. അപ്പൊ അതൊരു ഒരു കൗതുകകരമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് Z11 ഉടനെ ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഡേറ്റോ അല്ലെങ്കിൽ ചിപ്സെറ്റോ ക്യാമറയോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഡീറ്റെയിൽസോ ഒന്നും ഒഫീഷ്യലി ഐക്യു അവർ കൺഫേം ചെയ്തിട്ടില്ല. എങ്കിലും നമുക്ക് ചൈനയിൽ ഇത് ഓൾറെഡി ഈ ഫോൺ ലോഞ്ച് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഉൾക്കാഴ്ച ഈ ഫോണിനെ കുറിച്ചുണ്ട്. അപ്പൊ ഇത് ശരിക്കും ചൈനയിൽ മാർച്ചിലാണ് ലോഞ്ച് ആയത്. അപ്പൊ ഓഗസ്റ്റിൽ ഏത് സമയവും ഇത് ലോഞ്ച് ആകത്തക്ക രീതിയിലാണ് ഐക്യു മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് ഇന്റേണലി നമുക്ക് കിട്ടുന്ന ന്യൂസ്. ശരിക്കും സോഴ്സസിന്റെ അന്ന് അറിയാൻ പറ്റുന്നത് ലോഞ്ച് വിൻഡോ ശരിക്കും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഓഗസ്റ്റിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻ ദ മിഡ് ക്വാർട്ടറെങ്കിലും മാക്സിമം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ന്യൂസ്. പിന്നെ ഇന്ത്യ സ്പെസിഫിക് ചേഞ്ചസ്, ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസ് അല്ല അവർ മാറ്റം വരുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂറസി പ്രൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചിപ്പ് മീഡിയ ടെക്കിൻ്റെ മീഡിയ ടെക് ഡയമൻസിറ്റി 7500 ടെർബോ എന്ന് പറയുന്ന ഒരു സീരിയസ് ചിപ്പാണ് അവർ ഇന്ത്യയിൽ എത്തിക്കുക. നേരെ മറിച്ച് ചൈനയിൽ അവർ ഡയമൻസിറ്റി 8500 അവരുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് തന്നെയായിരുന്നു. അത് ശരിക്കും ഈ പ്രൈസിങ്ങിൻ്റെ ഇന്ത്യയിൽ അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് കമ്പനി പറയുന്നത്. ഈ ഇന്ത്യ ആയിരിക്കും ശരിക്കും ഡയമൻസിറ്റി 7500 ടെർബോ ഫോണിൻ്റെ ആദ്യത്തെ മാർക്കറ്റ്. ശരിക്കും ഐക്യു അത് ടെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐക്യു തന്നെ ആയിരിക്കും ഇന്ത്യയിൽ അത് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 3D curved ഡിസ്പ്ലേ ഇന്ത്യൻ വേരിയൻറ്റിന് ഉണ്ടാവും. അത് ചൈനീസ് വേരിയൻറ്റിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3D curved ഡിസ്പ്ലേയുടെ ഒരു ഭംഗി ശരിക്കും ആ ഫോണിന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ചൈന മോഡൽ സ്പെക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 6.83 inch അമോലോഡ് സ്ക്രീനാണ്, 165 Hz. നേരത്തെ വൺ പ്ലസിൻ്റെ കാര്യം പറഞ്ഞ പോലെ 165 Hz റിഫ്രഷ് റേറ്റ്, 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും എല്ലാം ഉണ്ട്. 100% DCI-P3 കവറേജ് വിത്ത് HDR സപ്പോർട്ട്. അത് ശരിക്കും കളറിൻ്റെ അകത്തൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ്. 16 GB റാം ഉണ്ട്, അപ് ടു 512 GB വരെ ഉള്ള സ്റ്റോറേജ് ഉണ്ട്. 3 കളർ കോമ്പിനേഷനിലാണ് അത് വരുന്നത്. പിന്നെ അത് ആ കളർ കോമ്പിനേഷൻസ് എല്ലാം അത് ചൈനീസ് വേരിയന്റിന്റെ അകത്തുള്ളത് പോലെ തന്നെ ഇന്ത്യൻ വേരിയന്റിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ശരിക്കും ഇതിൻ്റെ അകത്തുള്ള നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഫ്രെയിമിംഗ്, അതായത് കർവ്ഡ് പാനൽ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള 3D curved പാനൽ ശരിക്കും ചൈനയിൽ കിട്ടാത്തൊരു സാധനം തന്നെയാണ് ഇന്ത്യയിൽ വരുന്നത്. പിന്നെ പ്രൈസിങ് എത്രത്തോളം വരും എന്നുള്ളതാണ്. കാരണം ചിപ്പ് ഈ 7500 ചിപ്പ് ഡൗൺഗ്രേഡ് വന്നതുകൊണ്ട് ഒരു പക്ഷേ ചൈനീസ് വേരിയന്റിനേക്കാൾ വിലക്കുറവായിരിക്കും ഇന്ത്യയിൽ വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് എന്നത്തേക്കാണ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഓഗസ്റ്റിൽ എപ്പോൾ വേണേലും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മിഡ് ഓഗസ്റ്റിൽ അവർ ലോഞ്ച് ചെയ്യത്തക്ക രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന ന്യൂസ്. ഇത്രയാണ് നമുക്ക് ഐക്യുവിനെ കുറിച്ച്, ഐക്യുവിൻ്റെ Z11 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ന്യൂസ്. ശരിക്കും ഐക്യുവിൻ്റെ ഒരു ലൈനപ്പ് ഈ വർഷം, ഇനി ബാക്കിയുള്ള മാസങ്ങളിൽ ഒരു ഫോണുകളുടെ ഒരു ലൈനപ്പ് തന്നെ ഉണ്ട് ലോഞ്ചിന് വേണ്ടി. അപ്പോൾ അത് വേരിയസ് സെഗ്മെൻറ്റ്സിൽ, അതായത് പ്രീമിയം സെഗ്മെൻറ്റ്, മീഡിയം സെഗ്മെൻറ്റ്, സ്റ്റാർട്ടർ സെഗ്മെൻറ്റ്, അങ്ങനെ പല സെഗ്മെൻറ്റിലേക്കും അവർ ലോഞ്ച് ചെയ്യാൻ, ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ അഗ്രസീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് ഐക്യു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ന്യൂസുകളും നമ്മൾ ഐക്യുവിനെ കുറിച്ച് അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമുക്ക് Z11, ഐക്യുവിൻ്റെ Z11 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്തത് ഇനി നമ്മൾ AIയിലേക്ക് പോവുകയാണ്. ഇപ്പം ചൈനയിൽ മൂൺ ഷോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി കിമി K3 എന്ന് പറഞ്ഞൊരു മോഡൽ, AI മോഡൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ശരിക്കും ഭയങ്കരമായ ന്യൂസാണ് ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള AI കമ്പനികൾക്കൊക്കെ വലിയൊരു ത്രെട്ടായി മാറുകയാണ് ഈ മൂൺ ഷോട്ടിൻ്റെ കിമി എന്ന് പറയുന്ന K3 എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ അതിൻ്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഇടപെടൽ എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അടുത്ത ന്യൂസ് നമുക്ക് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും മൂൺ ഷോട്ട് എന്ന് പറഞ്ഞ കമ്പനി കിമി കേത്രി എന്ന് പറഞ്ഞൊരു മോഡൽ പുറത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ അത് ശരിക്കും വലിയൊരോളമാണ് ടെക് ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ജൂലൈ 27 മൂൺ ഷോട്ട് AI കിമി കേത്രി പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഓപ്പൺ സോഴ്സ് AI ഏജന്റ് ആണ്. ഇത് ശരിക്കും മൂന്നാം ലോകത്ത് ഉള്ള പുതിയ, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള AI ഏജൻസിന്റെ ഇതെടുക്കുകയാണെങ്കിൽ, ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് മൂന്നാമത്തെ പൊസിഷനാണ് കേത്രിക്ക് ഇപ്പോൾ ശരിക്കും എല്ലാവരും റിവ്യൂ ചെയ്തിരിക്കുന്നവരെല്ലാം കൊടുത്തിരിക്കുന്നത്. അത് ക്ലോഡിന്റെ ഫേബിൾ 5, GPT 5.6 ഓൾ മാക്സ് എന്നൊക്കെ പറയുന്ന മോഡൽസിന് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഈ കിമി കേത്രി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാം പെയ്ഡ് ആണ്, പക്ഷേ ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഇത് ചൈനയാണ്, ഈ മൂൺഷോട്ട് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ്. ശരിക്കും ചൈനീസ് ഗവൺമെന്റിന് ഇതിൻ്റെ അകത്ത് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും ഈ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന മോഡൽസ് നമ്മളിപ്പം വേൾഡ് വൈഡ് ഇന്റർനാഷണൽ മോഡൽസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഈ ഗ്യാപ്പ്, ചൈനീസ് മോഡൽസും US മോഡൽസും ഒക്കെ ആയിട്ടുള്ള ഗ്യാപ്പ് വളരെ അന്തരം വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം അതിൻ്റെ പെർഫോമൻസിലും അതിൻ്റെ ഫീച്ചേഴ്സിലും അതിൻ്റെ ആക്ടിവിറ്റീസിലും എല്ലാം ആ ഗ്യാപ്പ് വളരെ കുറവാണ് ഇപ്പം ശരിക്കും. കാരണം മൾട്ടിലിംഗ്വലാണ് ഇപ്പം ചൈനയിൽ നിന്ന് വരുന്ന മോഡൽസ് ആയാലും US നിന്ന് വരുന്ന മോഡൽസ് ആണ് എല്ലാം മൾട്ടിലിംഗ്വലാണ്. ഈവൻ ഹിന്ദി, അറബിക്ക്, സ്വാഹിലി, ഇതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ കമ്പയർ ഈ ശരിക്കും പല രാജ്യങ്ങളും അവരുടെ AI മോഡൽസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിന് കാശ് കൂടുതലാകുന്ന ശരിക്കും അവരുടെ സോഫ്റ്റ്വെയർ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് കോർപ്പറേറ്റ് കമ്പനീസിന് അവർ ഒരുപാട് റെന്റ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിനായാലും ഗൂഗിളിനായാലും ആമസോണായാലും ആ ഒരു മോഡലാണ്. അതായത് നമ്മൾ അവരുടെ ഈ സോഫ്റ്റ്വെയർ റെന്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ AI മോഡൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ കിമി കേത്രി ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മോഡലിനെ അവർ മാറ്റിമറിച്ചിരിക്കുകയാണ്. കാരണം ഈ റെക്കറിംഗ് ലൈസൻസ് കോസ്റ്റ് കിമി കേത്രിക്ക് ബാധകമായി വന്നിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, ഹാർഡ്വെയറിൻ്റെ അകത്തുള്ള ഡിപ്പെൻഡൻസ്, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹാർഡ്വെയർ ശരിക്കും കൂടുതലാണ്. കാരണം ഒരുപാട് ഇപ്പൊ തന്നെ നമ്മൾ ഈ ഫോണുകളുടെയൊക്കെ വില കൂടുന്ന കാര്യം പറഞ്ഞത് ഈ AI കമ്പനീസ് ഒരുപാട് പൈസ ചിപ്പ് പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ട്, അത് കാരണം ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള GPUസും APUസും ഒക്കെ മേടിച്ചു കൂട്ടുന്നതിൻ്റെ അകത്ത് അവർ മെമ്മറി ഡിവൈസസും ഒക്കെ മേടിച്ചു കൂട്ടുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ കിമി കേത്രി ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ടെക്നോളജിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം കോസ്റ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് ഈ കിമി കേത്രി പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ഇത്രയും ട്രേഡ് ഓഫ്സ് ഉണ്ടായിട്ട് പോലും പെർഫോമൻസിൻ്റെ അകത്ത് അണുക്കിട വ്യത്യാസം വരുത്താതെ, അതായത് ക്ലോഡായിട്ടും ChatGPT ആയിട്ടും ജെമിനി ആയിട്ടൊക്കെ ഒരു വ്യത്യാസവും വരുത്താതെ തന്നെയാണ് കിമി കേത്രിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ സ്കെയിൽ ഓഫ് എക്സ്പോഷർ, അപ്പോൾ $30 billion US ഒക്കെയാണ് ശരിക്കും ഡാറ്റാ സെൻറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, ഓരോ കമ്പനീസ് കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഇപ്പം ശരിക്കും $45 billion അവർ ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രാജ്യം, ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ, UAE അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയാണ് പല കമ്പനീസും റെൻ്റായിട്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിന് ഷെയർഡ് സ്പേസിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നത്. നേരെ മറിച്ച് കിമി കേത്രി ഓപ്പൺ സോഴ്സ് മോഡൽസിൻ്റെ അകത്ത് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചർ ഉള്ളതിൻ്റെ അകത്തെല്ലാം ശരിക്കും ഫ്രീ ആയിട്ടുള്ള, അത് ഡാറ്റാ സെൻറ്റേഴ്സ്, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോസസിംഗ് പവേഴ്സ് ഉള്ള ഒരുപാട് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കിമി കേത്രി ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, മൾട്ടിലിംഗ്വൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിലിംഗ്വൽ ആൻഡ് മൾട്ടി മോഡലാണ്. ശരിക്കും പല ലാംഗ്വേജസ്, ഈവൻ ഹിന്ദി, അറബിക്ക്, സ്വാഹിലി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ക്ലൗഡിൻ്റെ ഫേബിൾ 5 ChatGPT 5 ഒരു പരിധിവരെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ അത്രത്തോളം പ്രോപ്പർ അല്ലെങ്കിൽ പോലും, കിമി കേത്രിക്കകത്ത് ഹിന്ദിയൊക്കെ വളരെ പ്രോപ്പറായിട്ട് തന്നെയാണ് നമുക്ക് ലാംഗ്വേജ് ട്രാൻസിഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പലരും പറയുന്നത് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾക്കൊന്നും അത്രയും, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ഇപ്പോൾ ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈവെയർസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ്ഓൺസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പൊതുവേ ഉള്ള വിശ്വാസം. പക്ഷേ കിമി കേത്രി ആ ഒരു വിശ്വാസം തകർത്തിരിക്കുകയാണ്. കാരണം അങ്ങനത്തെ ഒരു വിധത്തിലുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ സ്പൈവെയർ ഒന്നും ഇല്ലെന്ന് കിമി കേത്രിയുടെ കമ്പനി, മൂൺ പാരന്റ് കമ്പനിയായ മൂൺഷോട്ട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സോവറിൻ AI ഇൻഡെക്സിൽ ശരിക്കും 139 പ്രൊജക്ടുകളും, അതായത് 56 രാജ്യങ്ങളിൽ നിന്നുള്ള 139 പ്രൊജക്ടുകൾ ഓൾറെഡി കെമി കേത്രി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ശരിക്കും മെറ്റാഡ ലാമ, ഡീപ് സീക്ക് അങ്ങനെയുള്ള കമ്പനീസ് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് മൂൺഷോട്ടിൻ്റെ കെമി കേത്രി ചെയ്യുന്നതായിട്ട് ഈ ഈ പ്രൊജക്ടുകളിലെല്ലാം വർക്ക് ചെയ്യുന്നവർ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും ഒരു ടെസ്റ്റിമോണിയലായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഹ്യൂഗോ ഷാവസിൻ്റെ ഒരു ഒരു കീ ലൈൻ ഇതാണ്, ബെഞ്ച് മാർക്ക് പൊസിഷൻ ഈ കെമി കേത്രിയുടെ നോക്കുകയാണെങ്കിൽ ശരിക്കും ബാക്കിയുള്ള ബിൽഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാതെ, കാരണം ഗവൺമെൻറ്സ് പോലും ഈ കെമി കേത്രിയുടെ ആവശ്യകത അവർ മനസ്സിലാക്കിയിട്ട് പല ഗവൺമെൻറ്സും ഇപ്പോൾ കെമി കേത്രിയിലേക്ക് ട്രാൻസ്ഫർ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്ഫർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ, കാരണം അത് ശരിക്കും ക്ലോഡിനും ശരിക്കും ചാറ്റ് ജി പി ടിക്കും ഒക്കെ വലിയൊരു ത്രെട്ടായി മാറുകയാണ്. കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രൊജക്ടുകളാണ്, ശരിക്കും ഗവൺമെൻറ് പ്രൊജക്ടുകളാണ് ഈ കെമി കേത്രിയിലേക്ക് മാറുന്നത്. അപ്പം അത് ഒരു വലിയൊരു ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കി, എക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ പല കമ്പനീസിനും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കെമി കേത്രി കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ.

0: പിന്നെ നമുക്കത് ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പം ശരിക്കും ഇതിൻ്റെ എഫക്ട്സ്, അതായത് ഇപ്പം നമ്മൾ കിമി കെ3 മാത്രമല്ല, നമ്മൾ ക്ലോഡിൻ്റെ ആയാലും നമ്മൾ നേരത്തെയൊക്കെ പറയുന്നുണ്ടായി AIയുടെ വ്യാപകമായ യൂസേജ് ഒരുപാട് റിസോഴ്സിനെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ റിസോഴ്സ് ഹംഗ്രി ആയിട്ടുള്ള പ്രൊജക്ട്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഷോർട്ടേജസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം തന്നെ നമുക്ക് ഒരുപാട് ഷോർട്ടേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസസിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, പിന്നെ മൈനിങ് ഒരുപാട് ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മളെ സന്തുലിതാവസ്ഥ ഒരുപാട് ബാധിക്കും എന്നൊക്കെ ഉള്ളത് വാഗ്ദാനങ്ങൾ നടക്കുന്നതിന് ഇടയിലാണ് ഈ കിമി കെ3 ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടർ മോഡൽ സിസ്റ്റംസ് അല്ലെങ്കിൽ AI ഇത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ മോഡലിൽ ഇറക്കാൻ പറ്റും എന്നുള്ളത് ചൈന കാണിച്ചു തരുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു ഒരു ഇന്നൊവേറ്റീവ് ഫീച്ചറിലേക്ക് പോകുന്ന ഒരു കാര്യം, ബാക്കിയുള്ള കമ്പനികളും അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലേക്ക് മാറാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി വരുന്ന മോഡലുകളൊക്കെ ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പൺ സോഴ്സ് മോഡലിലേക്ക് പോകുകയാണെങ്കിൽ ആൾക്കാർക്ക് ശരിക്കും AIയുടെ ഉപയോഗം അല്ലെങ്കിൽ AI കൊണ്ടുള്ള ഉപയോഗം വളരെ കൂടുതലായി മാറാൻ ചാൻസസ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് മുൻഷോട്ട് കിമി കെ3 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അപ്പോൾ ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സ് ഇവിടെ തീരെയാണ്. അടുത്ത ആഴ്ച പുതിയ കുറേ ന്യൂസുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8848585785. അപ്പോൾ അടുത്ത ടെക് ബൈറ്റ്സിലേക്ക് കാണും വരെ ഞാൻ അനൂപ് സൈനിങ് ഓഫ്. ബൈ ബൈ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ഏത് ഡ്രസ് ഇടും എന്നല്ലേ. ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി ആക്സസറീസ് എല്ലാം വേണ്ടേ? ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ.

0: അഞ്ചാം സമ്മാനം 1000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാൻ

0: കണ്ടോ? അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങൂ, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങി ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും.

0: സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM.
6: റേഡിയോ സാന്ദൂരം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
7: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെ ഞങ്ങൾ ശ്രോതാക്കൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളും വളരെ ആഴത്തിൽ വിശദീകരിച്ച് ശ്രോതാക്കളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഈ ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരൻ, അഭിനേതാവ്, മ്യൂസിക് കമ്പോസർ എന്ന നിലകളിലൊക്കെ ജീവിതമനുഷ്ഠിച്ച മഹാനായ ചാർലി ചാപ്ലിൻ്റെ ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന കൃതിയാണ് ഇന്ന് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. 1889 April 16 ലണ്ടനിൽ ജനിച്ച വ്യക്തിയായിരുന്നു മഹാനായ ചാർലി ചാപ്ലിൻ. നിരവധി അനശ്വരങ്ങളായ കഥാപാത്രങ്ങളിലൂടെ ജീവിതവിധകളെ നർമ്മത്തിൽ ചാലിച്ച് ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഹാസ്യനടനും സംവിധായകനുമൊക്കെയായി തീർന്ന ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയാണ് ഇന്ന് ശ്രോതാക്കൾക്കായി ഞാൻ പറയുന്നത്. ശബ്ദ സിനിമകളുടെ പ്രാരംഭകാലത്ത് അതിലേക്ക് ചുവടുമാറാൻ വിസമ്മതിച്ച ചാപ്ലിൻ്റെ മാസ്റ്റർ പീസുകൾ, ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ നിരവധി സിനിമകൾ, അങ്ങനെ നിരവധി വിശേഷങ്ങളുണ്ട് നമുക്ക് പറയാൻ. അദ്ദേഹത്തിന് 3 തവണ ഓണററി ഓസ്കാർ ലഭിക്കുകയുണ്ടായി. 80 സിനിമകൾ സ്വന്തമായി നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്ത വ്യക്തിയാണ് മഹാനായ ചാർലി ചാപ്ലിൻ. 65 നീണ്ട അഭിനയ ജീവിതമാണ് ചാപ്ലിൻ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹന്ന ഹില്ലിൻ്റെയും സീനിയർ ചാർലി ചാപ്ലിൻ്റെയും മകനായാണ് ചാപ്ലിൻ ജനിക്കുന്നത്. ചാപ്ലിൻ്റെ അമ്മ ലണ്ടനിലെ മ്യൂസിക് ഹാളുകളിൽ ഗായികയും നർത്തകിയുമായിരുന്നു. സീനിയർ ചാർലി ചാപ്ലിനെ വിവാഹം കഴിക്കുമ്പോൾ ഹന്നയ്ക്ക് മുൻബന്ധത്തിൽ 4 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു. സിഡ്നി എന്നായിരുന്നു ആ മകൻ്റെ

പേര് ചാർലി ചാപ്ലിൻ്റെ പിതാവായ സീനിയർ ചാർലി ചാപ്ലിൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. അമ്മയാണെങ്കിലോ അതീവ സുന്ദരിയാണ്. നീല കണ്ണുകളും ഊതവർണ്ണത്തിലുള്ള നീണ്ട മുടിയുമായിരുന്നു ഹന്നായ്ക്കുള്ളത്. ചാർലി ചാപ്ലിനും സഹോദരനായ സിഡ്നിക്കും തൻ്റെ മാതാവ് ദൈവമായിരുന്നു എന്ന് വേണം പറയാൻ. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മുഴുവൻ മദ്യപാനിയായി നടന്ന പിതാവ് ചാപ്ലിനെ വല്ലാതെ പലയിടങ്ങളിലും ദുഃഖത്തിലാഴ്ത്തിയതായി നമുക്ക് ഈ ആത്മകഥയിൽ കാണാം. എന്നാൽ മാതാവായ ഹന്നായാകട്ടെ പട്ടിണിയില്ലാതെ മക്കളെ വളർത്താൻ അഹോരാത്രം കഷ്ടപ്പെടുന്നത് ഈ ആത്മകഥയിൽ ചാപ്ലിൻ കുറിച്ചു വച്ചിരുന്നു. നല്ല ശബ്ദത്തിനുടമയായിരുന്നു ചാപ്ലിൻ്റെ മാതാവ്. എന്നാലോ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ശബ്ദം നഷ്ടപ്പെട്ട് ക്രമേണ ചാപ്ലിൻ്റെ അമ്മയായ ഹന്ന മനോരോഗത്തിന് അടിമയാകേണ്ടി വന്നു. എന്നിരുന്നാലും തുന്നൽ ജോലി ചെയ്തും മറ്റു പല ജോലികൾ ചെയ്തും അവൾ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് ചാപ്ലിൻ്റെ ഈ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ കടുത്ത മനോദൗർബല്യങ്ങൾ തൻ്റെ മാതാവിനെ കീഴടക്കുമ്പോൾ അവർ മനോരോഗ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിനെ കുറിച്ച് ചാപ്ലിൻ എഴുതിയിട്ടുണ്ട്. അത്തരം ദിവസങ്ങളിലെല്ലാം തന്നെ ചാപ്ലിനും ജ്യേഷ്ഠനും അനാഥാലയങ്ങളിലായിരുന്നു താമസം. തൻ്റെ പിതാവ് തങ്ങളെ അത്തരം അവസ്ഥകളിൽ ഒരിക്കലും സഹായിച്ചില്ല എന്നും ചാപ്ലിൻ ഈ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിനിടയിൽ തൻ്റെ പിതാവായ സീനിയർ ചാർലി ചാപ്ലിൻ അമ്മയെ വിട്ടുപോയപ്പോൾ വേറൊരാൾ അമ്മയെ വിവാഹം കഴിക്കുകയും അദ്ദേഹം ഗായകനായിരുന്നു. അതിൽ ജനിച്ച ഒരു കുട്ടിയെയും കൊണ്ട് അയാൾ വർഷങ്ങൾക്ക് ശേഷം അമ്മയിൽ നിന്നും വേർപിരിഞ്ഞു പറയുന്നുണ്ട്. ഞാനായിരുന്നു എൻ്റെ അമ്മയുടെ പ്രിയപുത്രൻ. പല രാത്രികളിലും അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. അമ്മയെ എങ്ങനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന ചിന്തയിൽ ഞാൻ ദുഃഖിതനാകും എന്നും ചാപ്ലിൻ പറയുന്നു. പക്ഷേ നമുക്കൊക്കെ വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു ചിത്രമാണ് ചാപ്ലിൻ തൻ്റെ ആത്മകഥയിൽ അമ്മയുടേതായി എഴുതി വച്ചിട്ടുള്ളത്. അത് തെരുവുകളിൽ വെച്ച് സമനില തെറ്റുന്ന അമ്മയെ തെരുവു പിള്ളേർ കൂക്കുവിളിക്കുമായിരുന്നു എന്ന് ചാപ്ലിൻ അഗാധമായ വേദനയോടെ പറയുന്നു. ഞാൻ അതിൽ നിന്നൊക്കെ അമ്മയെ രക്ഷിക്കുമെന്നും ഒരു ഇൻ്റർവ്യൂവിൽ ഡാന ബെർണറ്റ് എന്ന എഴുത്തുകാരിയോട് ചാപ്ലിൻ വേദനയോടെ ഇത് വെളിപ്പെടുത്തി. ഞാൻ ഒരു മെലിഞ്ഞുണങ്ങിയ വേണ്ടത്ര വളർച്ചയില്ലാത്ത കൊച്ചുപയ്യനാണ്. അമ്മയെ കൊടും തണുപ്പ് വൃത്തിഹീനമായ തെരുവിൻ്റെ ദുർഗന്ധങ്ങളിലൂടെ പിടിച്ചു വലിച്ച് പിറകെ വരുന്ന പിള്ളേരിൽ നിന്നും കൂക്കുവിളിയിൽ നിന്നും രക്ഷിച്ച് ദയനീയമായി കിടക്കുന്ന തൻ്റെ ഭവനത്തിലേക്ക് ഞാൻ എത്തിക്കുമെന്ന് ചാപ്ലിൻ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ദുരന്ത തീവ്രതയുടെ പ്രതീകമായി മാറി ചാപ്ലിൻ്റെ അമ്മ എന്നും പറയുന്നുണ്ട്. ചില അവസരങ്ങളിൽ തുന്നൽ ജോലികളൊക്കെ മാറ്റിവെച്ച് ചാപ്ലിൻ്റെ അമ്മ പാടാൻ പോകാറുണ്ടായിരുന്നത്രേ. നൃത്തവും പാട്ടുമൊക്കെ ആയിട്ടുള്ള ഒരു രസകരമായ ജീവിതവും ചാപ്ലിൻ ഓർത്തെടുക്കുന്നുണ്ട്. അവിടെ പ്രേക്ഷകരായി വരുന്നവരോടൊപ്പം തന്നെ പരിപാടിക്ക് ശേഷം ചാപ്ലിൻ്റെ അമ്മ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നും പറയുന്നു. ഒരുപക്ഷെ ചാപ്ലിൻ പറയുന്നു, ഇങ്ങനെ പരിപാടികളിൽ പങ്കെടുത്ത് അതിനുശേഷം പ്രേക്ഷകരുമായി ഇടവേളകളില്ലാതെ മദ്യപിച്ചായിരിക്കാം തൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായി തീർന്നത് എന്നും ചാപ്ലിൻ ഓർത്തെടുക്കുന്നുണ്ട്. പല അവസരങ്ങളിലും തൻ്റെ അമ്മയായ ഹന്ന കടുത്ത മാനസിക രോഗത്താൽ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാകുന്നത് ചാപ്ലിൻ എഴുതുന്നുണ്ട്. തന്നെയും തൻ്റെ ജ്യേഷ്ഠനെയും അധികാരികൾ അച്ഛനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അച്ഛനോടൊപ്പം ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. ആ ദുരിതപൂർണ ജീവിതത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ നരകതുല്യമായി ഞങ്ങളുടെ ജീവിതം മാറി എന്ന് ചാപ്ലിൻ പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ ജ്യേഷ്ഠനായ സിഡ്നിക്ക് കപ്പലിൽ ജോലി ലഭിച്ചപ്പോൾ ചാപ്ലിൻ തനിച്ചായി. രണ്ടു വർഷത്തിനു ശേഷം ചേട്ടൻ സിഡ്നി തിരികെ എത്തിയപ്പോൾ അമ്മയ്ക്ക് അസുഖം ഭേദമായി എന്ന് കരുതി ചാപ്ലിൻ്റെ അമ്മ ഹന്ന വീണ്ടും മാനസിക രോഗാശുപത്രിയിൽ നിന്നും തിരിച്ചെത്തി.
പല രാത്രികളിലും ചാർലി ചാപ്ലിൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, അതായത് അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ, ചാപ്ലിൻ അതിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: അത്തരം അവസരങ്ങളിൽ കേട്ട സംഗീതം എൻ്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയിരുന്നു. ചില മദ്യശാലകളിൽ നിന്നും കേൾക്കുന്ന മനോഹര സംഗീതം എൻ്റെ മനസ്സിനെ കീഴടക്കിയെന്നും അത് ചാർലി ചാപ്ലിൻ്റെ സംഗീതോപാസനയുടെ ഒരു തുടക്കമായിരുന്നു എന്നും നമുക്ക് ചേർത്തു വായിക്കാം എന്നാണ് ഈ ആത്മകഥയിലുള്ളത്. കേവലം 10 വയസ്സുള്ളപ്പോൾ ചാപ്ലിൻ മിക്ക ദിവസങ്ങളിലും ഒരു തെരുവ് നർത്തകനായി അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു. വ്യാവസായിക വിപ്ലവത്തോടെ ജീവിതത്തിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ട അനേകായിരങ്ങൾ ആഹാര സമ്പാദനത്തിന് പോക്കറ്റടിയും പിടിച്ചുപറിയുമൊക്കെ നിത്യവൃത്തിയാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ആൾക്കാരെ കൊണ്ട് ലണ്ടൻ തെരുവുകൾ ആകെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഒരിക്കൽ കലുഷിതമായ ഒരു ലണ്ടൻ തെരുവിൽ ചാർലി പാടുകയും ഒരറബി കുതിരയെപ്പോലെ ചാടിക്കളിക്കുകയുമാണ് ചെയ്തത്. കുറച്ചധിക നേരം തന്നെ ചാർലിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന 2 കണ്ണുകളുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ലങ്കാഷെയർ ലാഡ് എന്ന തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഉടമയായ വില്യം ജാക്സൺ ആയിരുന്നു അത്. തുടർന്ന് ചാർലിയിലെ അഭിനേതാവിനെ അദ്ദേഹം കണ്ടെത്തുകയും ഒരഭിനേതാവായി ഇതേ തിയേറ്ററിൽ ചാർലിക്ക് താമസവും ആഹാരവും ഒക്കെ ഒരുക്കിക്കൊടുത്ത് ജോലി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ആ തിയേറ്റർ ഉടമ. ആഴ്ചയിൽ അങ്ങനെ 1.5 പൗണ്ട്സ്, അതാണ് വേതനം. അമ്മയ്ക്കായി അത് ചാർലി മാറ്റിവെക്കുമായിരുന്നു. തൻ്റെ വിദ്യാഭ്യാസം നിലച്ചതിൽ ചാർലി ചാപ്ലിന് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അറിവ് സമ്പാദിക്കണമെന്ന അതിയായ ആഗ്രഹം ചാപ്ലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്നും ചാപ്ലി നിരവധി പുസ്തകങ്ങൾ വാങ്ങിയിരുന്നു. ചാപ്ലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഒലിവർ ട്വിസ്റ്റ് ആയിരുന്നു എന്നും ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥ ആ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ചാർലി ചാപ്ലിൻ അഭിനയം ആരംഭിച്ചു എന്നും പറയുന്നുണ്ട്. സിനിമാ രംഗത്ത് ഒരു കാലഘട്ടത്തിൽ വിപ്ലവം സൃഷ്ടിച്ച മഹാനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാപ്ലിൻ്റെ ജീവിതം നാം ഒന്ന് അവലോകനം ചെയ്താൽ ഈ ഒരു പുസ്തകത്തിൽ ചാപ്ലിൻ്റെ ബാല്യം അമ്മയുടെയോ അച്ഛൻ്റെയോ സംരക്ഷണയില്ലാതെ കടന്നുപോയത് നമുക്ക് കാണാൻ കഴിയും. അത് ചാർലി ചാപ്ലിനെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചു എന്ന് വേണം പറയാൻ. ജീവിതത്തിന്റെ കറുത്ത അധ്യായമെന്നാണ് ചാപ്ലിൻ അതിനെ വിശേഷിപ്പിച്ചത്. തന്റെ അമ്മയുടെ മാനസിക രോഗം ഭേദമാകും എന്ന ചിന്തയിലായിരുന്നു ചാപ്ലിൻ എപ്പോഴും ജീവിച്ചത്. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും എന്നും ചാപ്ലിൻ പ്രത്യാശിച്ചിരുന്നു. എന്നാലോ അമ്മയുടെ മനോനിലയിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു എന്നത് ചാപ്ലിന് പലയിടങ്ങളിലും വേദനയോടെ തിരിച്ചറിയുന്ന രംഗങ്ങളും ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചാർലി ചാപ്ലിൻ അഭിനയിച്ച മിക്ക ചിത്രങ്ങളിലും വ്രണിത ബാല്യത്തോടും അശരണരോടും ഒക്കെയുള്ള ഒരു സഹാനുഭൂതി അദ്ദേഹം സൂക്ഷിക്കുന്നതായി നമുക്ക് കാണാം. 5 അടി 4 ഇഞ്ച് പൊക്കമുണ്ടെങ്കിലും ചാപ്ലിൻ കാഴ്ചയിൽ അത്ര തോന്നിക്കില്ല. കുറുകിയ കാലുകളും കൈകളും ചലനത്തിലെ ചടുലതയും അംഗവിക്ഷേപങ്ങളിലെ അനിയന്ത്രിതമായ ആകർഷകത്വവും ഒക്കെയാണ് ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതൾ വിരിയുന്നത്. ചാപ്ലിൻ്റെ ആത്മകഥ എന്ന ഈ കൃതിയിൽ ചാപ്ലിൻ ഇങ്ങനെ പറയുന്നുണ്ട്. 12 വയസ്സുകാരനായ ഞാൻ പലപ്പോഴും ബംഗാളിൻ്റെ വെളിയിൽ ആ പ്രശസ്ത കലാകാരന്മാർ അവരുടെ കുതിരക്കോപ്പുകളിൽ നിന്നിറങ്ങി മദ്യശാലയുടെ സുഖപ്രദമായ അകത്തളത്തിലേക്ക് കയറുന്നത് നോക്കി നിന്നിരുന്നു എന്ന് ചാർലിൻ പറയുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിന് വീട്ടിൽ പോകുന്നതിന് മുൻപുള്ള അവസാനവട്ട മദ്യപാനം അവരുടെ പതിവായിരുന്നതിനാൽ ഈ വിശിഷ്ട നടന്മാരുടെ കൂടിക്കാഴ്ചയും അവിടെയായിരുന്നു. വെളിച്ചം വിതറുന്ന വജ്രമോതിരങ്ങളും ടൈപ്പിന്നുകളും ചെക്ക് തുണിയുടെ കോട്ടും വട്ടത്തൊപ്പിയും ഒക്കെ ധരിച്ച അവരെത്ര ആകർഷണീയരായിരുന്നു എന്ന് ചാപ്ലിൻ ഓർക്കുന്നുണ്ട്. അവസാന ആളും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സൂര്യൻ മേഘങ്ങളിലേക്ക് മറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുമായിരുന്നു. കെന്നിങ്ടൺ റോഡിൻ്റെ പിൻഭാഗത്തെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നിലനിൽക്കുന്ന വീടുകളുടെ നിരയിലേക്ക് നീങ്ങിയാലോ എന്ന് ഞാൻ എൻ്റെ മേൽപ്പുരയിലുള്ള പൊളിഞ്ഞു വീഴാറായ കോവണി കയറും. മ്ലാനവും പഴകിയ മാലിന്യങ്ങളുടെയും പഴന്തുണികളുടെയും ജീർണഗന്ധമുള്ളതായിരുന്നു എൻ്റെ വീട്. അന്ന് ഞാൻ ചെല്ലുമ്പോൾ അമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ കടന്നു ചെന്നപ്പോൾ തിരിഞ്ഞു നോക്കി. അമ്മ വളരെ ദുർബലമായി പുഞ്ചിരിച്ചു. 12 ചതുരശ്ര അടിയിൽ അല്പം കൂടുതൽ മാത്രം വിസ്താരമുള്ള ഒരു ശ്വാസം മുട്ടിക്കുന്ന മുറിയായിരുന്നു ഞങ്ങളുടേത്. വളരെ ചാഞ്ഞ മേൽക്കൂരയായിരുന്നു അതിനുണ്ടായിരുന്നത്. ചുവരനോട് ചേർത്തിട്ടിരുന്ന മേശയിൽ കഴുകാത്ത പ്ലേറ്റുകളും ചായക്കപ്പുകളും ഒരു മൂലയിൽ കൂട്ടിവെച്ചിരിക്കുന്നു. ഒരു പഴയ ഇരുമ്പുകട്ടിൽ അമ്മ അതിനെ ഉപയോഗിച്ച വസ്ത്രങ്ങളാൽ നിറച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും ഞാൻ കണ്ടത്. കട്ടിലിൻ്റെ കാൽക്കൽ ഒരു പഴയ ചാരുകസേര. നിവർത്തിയിടുമ്പോൾ ഒറ്റക്കിടക്കയാക്കുന്ന അതിലാണ് എൻ്റെ സഹോദരനായ സിഡ്നി ഉറങ്ങിയിരുന്നത്. എന്തോ കാരണം കൊണ്ട് അമ്മ ഞാൻ ചെല്ലുമ്പോൾ പതിവുള്ള വൃത്തിയാക്കൽ നടത്തിയിരുന്നില്ല. ആ ഞായറാഴ്ച ദിവസം വീട് കൂടുതൽ മങ്ങിക്കാണപ്പെട്ടു. സാധാരണ ആ ചെറിയ വീട് അമ്മ വൃത്തിയാക്കി ഒരുക്കിയിടുമായിരുന്നു. വളരെ പ്രസരിപ്പും സന്തോഷവുമുള്ള 37 തികയാത്ത എൻ്റെ അമ്മയ്ക്ക് ആ മോശപ്പെട്ട

കൊച്ചുമുറി സുഖപ്രദമായ തെളിച്ചത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ നല്ല കഴിവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചെറിയ തീയരിയുന്ന വൃത്തിയും ഭംഗിയുമുള്ള മുറിയിലേക്ക് ഞാൻ ഉണർന്നെഴുന്നേൽക്കുകയും എനിക്കുള്ള പ്രഭാത ഭക്ഷണം അമ്മ കിടക്കയിലേക്ക് തരികയും ചെയ്യുന്ന മഞ്ഞുകാല ഞായറാഴ്ച പ്രഭാതങ്ങളായിരുന്നു എൻ്റെ ഓർമ്മയിൽ അപ്പോൾ കടന്നു വന്നത്. ആ ദിവസങ്ങളിൽ അടുപ്പിന് മുകളിലെ ഇരുമ്പ് തട്ടിൽ ആവി പറക്കുന്ന കെറ്റിലും അടുത്തൊരു തട്ടിൽ പൊരിച്ച കടൽമീനും എനിക്ക് കഴിക്കാനായി അമ്മ വെച്ചിരുന്നു. ഞാൻ കോമിക് വാരികകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള അമ്മയുടെ ആഹ്ലാദജനകമായ സാന്നിധ്യം എനിക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു. മുറിയുടെ സുഖപ്രദമായ അന്തരീക്ഷം, മണ്ണുകൊണ്ടുള്ള ഞങ്ങളുടെ ചായപാത്രത്തിലേക്ക് തിളച്ച വെള്ളം പകരുന്ന മൃദുശബ്ദം, ഇതെല്ലാമായിരുന്നു എൻ്റെ ചില ഞായറാഴ്ച പ്രഭാത കാഴ്ചകൾ. അത് വളരെയധികം ആനന്ദകരമായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. പക്ഷേ ഈ ഞായറാഴ്ച അമ്മ അലക്ഷ്യമായി ജാലകത്തിന് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എന്താവാം അമ്മയുടെ മനസ്സിൽ? കടുത്ത മനോരോഗത്തിന് അമ്മ അടിപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ ഇത് എന്ന് ചാപ്ലിൻ വേദനയോടെ ഓർത്തു. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഏതോ ചിന്തയിൽ മുഴുകി അസാധാരണമായ മൗനത്തിലാണ്ട് അമ്മ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മ വിഷണ്ണയാണെന്ന് എനിക്കറിയാം. സിഡ്നി കടലിൽ കപ്പൽ ജോലിക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായി അവനിൽ നിന്ന് യാതൊരു വിവരവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങളുടെ ഉപജീവനത്തിനായി അമ്മയെ ആശ്രയിച്ചിരുന്ന വാടകയ്ക്കെടുത്ത തയ്യൽ മെഷീൻ കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ അത് എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. ഇതൊക്കെ തന്നെ അമ്മയിലുണ്ടാക്കിയ മാനസികാഘാതം വളരെ വലുതായിരുന്നു എന്ന് ചാപ്ലിൻ വേദനയോടെ ഓർക്കുകയാണ്. ഞാൻ നൃത്ത ക്ലാസ് നടത്തി സമ്പാദിച്ചിരുന്ന 5 ഷില്ലിൻ്റെ വരുമാനവും പെട്ടെന്ന് നിലച്ചുപോയത് അമ്മയിലുണ്ടാക്കിയ മാനസികാഘാതം വളരെ വലുതായിരുന്നു, ചാർലി ചാപ്ലിൻ വേദനയോടെ പറയുന്നു. തുടർച്ചയായി ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നതുകൊണ്ട് ഒരു വിഷമഘട്ടത്തെക്കുറിച്ചും ഞാൻ ബോധവാനല്ലായിരുന്നു. ഒരു കുട്ടിയായിരുന്നതിനാൽ ഞങ്ങളുടെ ദുരിതങ്ങളെ മറവിയുടെ കരുണയിൽ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഓടി വരികയും ചവറുകൾ എടുത്തു കളയുകയും വെള്ളമെടുത്തുകൊണ്ടുവന്ന് വയ്ക്കുക എന്നിങ്ങനെയുള്ള അല്ലറ ചില്ലറ പണികൾ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ ആഹാര സമയം ചിലവഴിച്ചത് എന്നും ചാപ്ലിൻ തൻ്റെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചാപ്ലിൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നു. ഞാൻ ജനിച്ച് 1 വർഷത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു. മദ്യപാനത്തിനു പുറമെ മറ്റെന്ത് കാരണമാണ് അതിനു പിന്നിലുണ്ടായിരുന്നത് എന്ന് എനിക്കറിയില്ല. അമ്മ ജീവനാംശമൊന്നും ആവശ്യപ്പെട്ടില്ലതാനും. 25 പൗണ്ട് വരുമാനമുള്ള സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു നടിയായ അമ്മയ്ക്ക് തൻ്റെയും മക്കളുടെയും ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി അന്നുണ്ടായിരുന്നു. ദൗർഭാഗ്യം പിടികൂടിയപ്പോൾ മാത്രമാണ് അവർ സഹായധനം ആവശ്യപ്പെട്ടത്. അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ ഒരിക്കലും നിയമപരമായ നടപടികൾക്ക് മുതിരില്ലായിരുന്നു. അമ്മയ്ക്ക് പിന്നീട് ശബ്ദ തടസ്സം പലപ്പോഴും അനുഭവപ്പെട്ടു വന്നിരുന്നു. ശക്തിയുള്ളതായിരുന്നില്ല അമ്മയുടെ ശബ്ദം. ചെറിയ തണുപ്പ് പോലും 2 ആഴ്ചകളോളം നിലനിൽക്കുന്ന തൊണ്ടവേദനയ്ക്ക് കാരണമാകുമായിരുന്നു. പക്ഷേ അസുഖമുള്ളപ്പോഴും ജോലി തുടരാൻ നിർബന്ധിതയായതിനാൽ തൊണ്ടയിലെ പ്രശ്നം ക്രമേണ ഗുരുതരമായി. സ്വന്തം ശബ്ദത്തെ വിശ്വസിക്കാനാകില്ലെന്നായി അമ്മ. പാട്ടുപാടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശബ്ദമിടറുകയോ അതൊരു മന്ത്രണമായി പരിണമിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അതോടെ കാഴ്ചക്കാർ ചിരിക്കുകയും കൂവാൻ തുടങ്ങുകയും ചെയ്യും. അത് എന്നിലുണ്ടാക്കിയ മനോവ്യഥ വളരെ വലുതായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിഷമം ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും മാനസികമായ അമ്മയുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു എന്നാണ് ചാപ്ലിൻ പറയുന്നത്. അതിൻ്റെ ഫലമായി അമ്മയുടെ നാടക പ്രവർത്തനങ്ങൾ കുറയുകയും ഒടുവിലത് പ്രായോഗികമായി നിലച്ചു പോവുകയും ചെയ്തു. 5-ാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദ പ്രശ്നം നിമിത്തമായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. വാടക വീട്ടിൽ തനിച്ചാക്കി പോകുവാൻ താല്പര്യമില്ലാത്ത അമ്മ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു. അന്ന് അൽദർ ഷോട്ടിലെ കാൻറ്റീൻ തിയേറ്ററിലായിരുന്നു അമ്മ അഭിനയിച്ചിരുന്നത്. നിലവാരം കുറഞ്ഞതും മോശവുമായ ആ തിയേറ്ററിലെ കാണികളിൽ കൂടുതലും സൈനികരായിരുന്നു. വഴക്കാളികളായിരുന്നു അവർ. അവർ അമ്മയെ പരിഹസിക്കാനും ആക്ഷേപിക്കുവാനും തുടങ്ങി. ചെറിയ കാരണങ്ങൾ മതിയായിരുന്നു അവർക്കതിന്. അമ്മയുടെ ശബ്ദമിടറുകയും അതൊരു പിറുപിറുപ്പായി മാറുകയും ചെയ്തപ്പോൾ വേദിയുടെ പാർശ്വ

ഭാഗത്ത് നിൽക്കുകയായിരുന്നു ഞാൻ. കാണികൾ അമ്മയെ കളിയാക്കി ചിരിക്കാനും പാടാനും പൂച്ചയെപ്പോലെ കരയാനും ഒക്കെ തുടങ്ങി. അതെല്ലാം അവ്യക്തമായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞില്ല. പക്ഷേ ആ ശബ്ദങ്ങൾ കൂടി വരികയും അമ്മയ്ക്ക് വേദി വിട്ടുപോകേണ്ടി വരികയും ചെയ്തു. പിന്നിലേക്ക് വരുമ്പോൾ അമ്മ വളരെയധികം പരിഭ്രമിച്ചിരുന്നു. അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുൻപിൽ ഞാൻ പാടുന്നത് കണ്ടിട്ടുള്ള മാനേജർ അമ്മയുടെ സ്ഥാനത്ത് എന്നെ പാടാൻ അനുവദിക്കുന്നതിനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ അമ്മ തർക്കിക്കുന്നതായി ഞാൻ കണ്ടു. ആ ബഹളത്തിനിടയ്ക്ക് അയാൾ എന്നെ വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയതും ചില വിശദീകരണങ്ങൾക്ക് ശേഷം എന്നെ അവിടെ തനിച്ചു വിട്ടുപോകുന്നതും ഞാൻ ഇന്നും ഓർക്കുന്നു. അരങ്ങ് വിളക്കുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിനും കാണികളുടെ അവ്യക്തമായ മുഖങ്ങൾക്കും മുൻപിൽ എന്റെ താളം കണ്ടുകിട്ടുന്നതുവരെ ഞാൻ വെറുതെ മൂളിക്കൊണ്ടിരുന്നു. സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ ഞാൻ പാടിത്തുടങ്ങി. ജാക്ക് ജോൺസ് എന്നു പേരായ പ്രശസ്തമായ ഒരു ഗാനമായിരുന്നു അത് എന്നും ചാർലി ചാപ്ലിൻ ഓർക്കുന്നുണ്ട്. ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്നു വീണു തുടങ്ങി. അത് കണ്ട് ഞാൻ ഗാനം നിർത്തി. അതെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമേ പാടുകയുള്ളൂ എന്ന് ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു. അതേറെ ചിരി പടർത്തി. സ്റ്റേജ് മാനേജർ ഒരു തൂവാലയുമായി വന്ന് പണം പെറുക്കിയെടുക്കുവാൻ എന്നെ സഹായിച്ചു. അയാൾ അതെല്ലാം സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതി. എന്റെ തോന്നൽ മനസ്സിലായ സദസ് വീണ്ടും ആർത്തു ചിരിച്ചു. പ്രത്യേകിച്ച് പണവുമായി പോകുന്ന അയാളെ ഞാൻ ആകാംക്ഷയോടെ പിന്തുടർന്ന സമയത്ത് ആ പണമത്രയും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു മാത്രമേ ഞാൻ വേദിയിലേക്ക് മടങ്ങുകയും അന്ന് പാട്ട് തുടരുകയും ഒക്കെ ചെയ്തുള്ളൂ എന്നും ചാപ്ലിൻ തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. തികച്ചും സ്വാഭാവികമായിരുന്നു ഞാനന്ന് വേദിയിൽ നിന്നത്. കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ഞാൻ ചെയ്തു. അമ്മ ഐറിഷ് മാർച്ച് ഗാനം ആലപിക്കുന്നതുൾപ്പെടെ പല അനുകരണങ്ങളും ഞാനന്ന് ആ വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നും ചാപ്ലിൻ ഓർക്കുന്നുണ്ട്. അതിലെ കോറസ് ആവർത്തിക്കുന്നതിനിടയിൽ അമ്മയുടെ ശബ്ദമിടറുന്നത് എല്ലാ നിഷ്കളങ്കതയോടും കൂടി ഞാൻ അന്ന് അനുകരിച്ചു. അത് കാണികളിലുണ്ടാക്കിയ ആകർഷണം അന്ന് എന്നെ ഏറെ വിസ്മയിപ്പിച്ചു എന്നും ചാപ്ലിൻ പറയുന്നുണ്ട്. ചിരിയും പ്രശംസാവചനങ്ങളും പിന്നാലെ പണവും ഇങ്ങനെ സ്റ്റേജിലേക്ക് പ്രവഹിച്ചു. പിന്നീട് വേദിയിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നതിനായി അമ്മ വന്നപ്പോൾ ആ സാന്നിധ്യം വമ്പിച്ച കരഘോഷത്തിന് കാരണമായി. അതായിരുന്നു ചാർലി ചാപ്ലിൻ എന്ന മഹാനായ നടന്റെ ആദ്യ അരങ്ങേറ്റം എന്നും ചാപ്ലിൻ തന്റെ ഈ ആത്മകഥയിൽ കുറിക്കുന്നുണ്ട്. മനുഷ്യൻ തന്റെ ഭാവിയിൽ വിധിക്ക് അടിമപ്പെടുമ്പോൾ അവ ദയയോ നീതിയോ കാണിക്കുന്നില്ല എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അങ്ങനെയാണവ രൂപപ്പെട്ടത്. എന്റെ അമ്മയ്ക്ക് ഒരിക്കലും ശബ്ദം തിരിച്ചു കിട്ടിയില്ല. ശരത്കാലം ശൈത്യത്തിന് വഴിമാറുന്നതുപോലെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ മോശപ്പെട്ടതിൽ നിന്നും അത്യന്തം മോശപ്പെട്ടതിലേക്ക് മാറി. അമ്മ കരുതലോടെ ഇത്തിരി പണം സമ്പാദിച്ചു വെച്ചിരുന്നുവെങ്കിലും അതെല്ലാം വളരെ വേഗം തീർന്നുപോയി. അതുപോലെ ശബ്ദം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ അമ്മ കാത്തിരിക്കുന്നതിനിടയിൽ അമ്മയുടെ ആഭരണങ്ങളും എല്ലാം ജീവിതത്തിനായി സ്വരുക്കൂട്ടിയിരുന്ന മറ്റു വസ്തുവകകളും എല്ലാം തന്നെ അമ്മ വിറ്റ് ഞങ്ങളെ പോറ്റാൻ വേണ്ടി ഉപയോഗിച്ചു എന്നും ചാപ്ലിൻ വേദനയോടെ ഓർക്കുന്നു. അതിനിടെ ഞങ്ങൾ ഒറ്റമുറിയിലുള്ള ഒരു വീട്ടിലേക്കാണ് അന്ന് താമസം മാറിയത്. ചൂടുള്ള വേനൽക്കാല ദിനങ്ങളിലൊന്നിൽ നടന്ന ആദ്യ കുർബാന ഞാൻ ഓർക്കുന്നു. സഭയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട അതീവ രുചികരമായ മുന്തിരിച്ചാറ് നിറച്ച തണുത്ത വെള്ളിക്കോപ്പയും ഞാനത് കൂടുതൽ കുടിച്ചപ്പോൾ അമ്മയുടെ സൗമ്യമായ കൈകൾ അത് തടഞ്ഞതും എന്റെ ഓർമ്മയിലുണ്ട്. വികാരി ബൈബിൾ അടച്ചു വെച്ചപ്പോൾ എനിക്ക് എന്ത് ആശ്വാസമാണ് തോന്നിയത്. കാരണം പ്രാർത്ഥന തുടങ്ങുകയും അവസാന കീർത്തനം ആലാപിക്കുകയും ചെയ്ത് ചടങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തതിന്റെ സൂചനയാണ് അത്. അമ്മ തന്റെ വസ്തുവകൾ ഒന്നൊന്നായി വിറ്റുകഴിഞ്ഞിരുന്നു. അവസാനമായുള്ള സാമഗ്രി അമ്മയുടെ നാടക വേഷവിധാനങ്ങൾ അടങ്ങിയ പെട്ടിയായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. എന്റെയും ജ്യേഷ്ഠന്റെയും വയറ് നിറയ്ക്കാനുള്ള അമ്മയുടെ ശ്രമം. എന്നെങ്കിലും ഒരിക്കൽ ശബ്ദം തിരിച്ചു കിട്ടുമെന്നും അരങ്ങിലേക്ക് തിരിച്ചു പോകാനാകുമെന്നും പ്രതീക്ഷിച്ച് സൂക്ഷിച്ചിരുന്നവയാണ് ഇതെല്ലാമെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. വല്ലപ്പോഴുമൊക്കെ അമ്മ എന്തെങ്കിലും ഒന്നിനു വേണ്ടി ആ പെട്ടിയിൽ തിരയും. തിളങ്ങുന്ന ഒരുടുപ്പോ ഒരു വിഗ്ഗോ കാണുമ്പോൾ അതണിയാൻ ഞങ്ങൾ ആവശ്യപ്പെടുമെങ്കിലും അമ്മയുടെ മനോരോഗത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം ഞങ്ങൾക്ക് വളരെ ആദിയാണ് ഉളവാക്കിയത് എന്ന് ചാപ്ലിൻ

വേദനയോടെ ഓർക്കുന്നുണ്ട്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന കൃതിയിലെ വിശേഷങ്ങളാണ്. മഹാനായ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിലെ വേദനിക്കുന്ന നിരവധി ഏടുകളാണ് ചാപ്ലിൻ തൻ്റെ ഈ ആത്മകഥയിലൂടെ നമ്മിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയുമായി തുടർന്നു വരുന്ന അക്ഷരമുദ്രയുടെ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളിലേക്ക് എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ദ്രം 90.4 എഫ്എമ്മിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. എ ഗോപനം, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
7: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212126.
10: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
11: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
10: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
11: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
8: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
12: ഏറ്റവും മികച്ചിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
13: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
14: ചരിത്രത്തിൽ ഇന്ന് August 22. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസ് നഗരം സ്ഥാപിച്ചതും ഗാന്ധിജി നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചതും മാഡം ഭിക്കാജി ഗാമ ജർമ്മനിയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയതുമൊക്കെ ഒരു ഓഗസ്റ്റ് 22-നായിരുന്നു. ഓഗസ്റ്റ് 22-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22-നായിരുന്നു തദ്ദേശീയരായ നായക് ഭരണാധികാരികളിൽ നിന്നും സ്ഥലം വിലയ്ക്ക് വാങ്ങി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസ് നഗരം സ്ഥാപിച്ചത്. ഇന്നേ ദിവസമായിരുന്നു 12 രാജ്യങ്ങൾ ആദ്യ ജനീവ കൺവെൻഷനിൽ ഒപ്പുവെച്ച് റെഡ് ക്രോസ് രൂപവൽക്കരിക്കപ്പെട്ടത്. 1941 രണ്ടാം ലോക മഹായുദ്ധ സമയം. ഇന്നേ ദിവസമായിരുന്നു ജർമ്മൻ പട റഷ്യയിലെ ലെനിൻഗ്രാഡിലെത്തിയത്. 1960 ഓഗസ്റ്റ് 22-നായിരുന്നു ഒളിമ്പിക്സ് റോമിൽ ആരംഭിച്ചത്. 1975 ബുന്ദേർഖണ്ഡ് സർവകലാശാല സ്ഥാപിതമായത് 1975 ഓഗസ്റ്റ് 22-നായിരുന്നു. 1894 ഓഗസ്റ്റ് 22-നായിരുന്നു ഗാന്ധിജി നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചത്. 1947 ജർമ്മനിയിലെ സ്റ്റുഗർട്ടിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് 1907 ഓഗസ്റ്റ് 22-നായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിദേശ വസ്ത്ര ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് 1921 ഇന്നേ ദിവസമായിരുന്നു. 1947 ജോസഫ് എ വാൾക്കർ ബഹിരാകാശത്ത് രണ്ട് പ്രാവശ്യം എത്തിച്ചേരുന്ന പ്രഥമ വ്യക്തിയായത് 1963 ഓഗസ്റ്റ് 22-നായിരുന്നു. 1947 ഭൂരിപക്ഷം സംബന്ധിച്ച അനിശ്ചിതാവസ്ഥ നിലനിൽക്കെ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി ഇടക്കാല തെരഞ്ഞെടുപ്പിന് ലോക്സഭ പിരിച്ചുവിട്ടത് 1979 ഓഗസ്റ്റ് 22-നായിരുന്നു. 3 സുപ്രീംകോടതി വിധി വന്നത് 2017 ഓഗസ്റ്റ് 22-നായിരുന്നു. ഭാര്യയെ എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാമെന്ന രീതി ഈ വിധി വന്നതോടെ മാറ്റം വന്നു. വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയും ഫോണുകളിലൂടെയും മൊഴിചൊല്ലപ്പെട്ട 5 മുസ്ലിം സ്ത്രീകൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഈ വിധി പുറപ്പെടുവിച്ചത്.
15: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

എല്ലാറ്റിനും അതീതമാണെന്നും. ഈ അതീതത്വത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ അവയിലൊന്നിലുമില്ല, അവ എന്നിലുമില്ല എന്ന നിലയ്ക്കാണ്. ഈ പ്രകാരത്തിൽ പരിചയപ്പെടുത്തിയ ശേഷം സൃഷ്ടി സ്ഥിതി ലയ കർമ്മ കാര്യങ്ങൾക്ക് ഭഗവാൻ അധ്യക്ഷനായി വർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല, ഉദാസീനനെ പോലെ ഇരിക്കുന്നതേയുള്ളൂ. ആ കാര്യം ചൂണ്ടിക്കാണിച്ചു. അപ്രകാരം ഈശ്വരനെ അറിയുക എന്നുള്ളത് ലക്ഷ്യമാക്കി വെക്കേണ്ടതുണ്ട്. ഈശ്വര ആരാധനാ വിഷയത്തിൽ അവരവരെ അറിയാതിരിക്കുക, ഈശ്വരനെ അറിയാതിരിക്കുക, ഇത് മൂഢത്വമാണ്. മറ്റൊരു ഭാഷയിൽ ഈശ്വരനെ അറിയുക എന്ന് പറയുന്നത് അവരവരെ അറിയുക എന്ന നിലയ്ക്കാണ് മനസ്സിലാക്കേണ്ടത്. കേവലം മനുഷ്യ ശരീരം ധരിച്ചു എന്ന നിലയിൽ സർവേശ്വരനെ ചെറുതാക്കി കാണരുത്. അവരവരെയും ചെറുതായി കണ്ടുകൂടാന്ന് പറയും. അപ്പൊ ആത്മബഹുമാനവും പരജന ബഹുമാനവും ഇതാണ് ഉദാത്ത ഭക്തിയുടെ ലക്ഷണം. കാരണം രണ്ടും രണ്ടല്ല. എന്നാൽ മൂഢാഹ മാം അവജാനന്തി, എന്താ അതിന് കാരണം? പരംഭാവം അജാനന്ത മമഭൂത മഹേശ്വരം. അതിന് കാരണം എന്താണ്? അവർ നേടിയിട്ടുള്ള അറിവിന്റെ വൈകല്യമാണ്. മോഖാശ മോഖകർമാണ മോഖജ്ഞാന വിചേതസഹ, അങ്ങനെ അവരെ സ്വാധീനിക്കുന്ന പ്രകൃതം അത് ആസുരീയവും രാക്ഷസീയവും ആവുന്നു. ഈ പ്രകൃതികളെ കുറിച്ച് 16 അധ്യായത്തിൽ കൂടുതൽ വിശദമായിട്ട് ഭഗവാൻ പ്രതിപാദിക്കും. ഭോഗ താൽപര്യം മുൻനിർത്തി ജീവിതത്തെ ആകെ അതിന്റെ ഗൗരവത്തെ കുറയ്ക്കുന്നവർ നിസ്സാര സമീപനം ജീവിതത്തെ സംബന്ധിച്ച്. എന്താ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഖാവോ പിയവോ മച്ചാക്കറോ, അത്രേ ഉള്ളൂ എന്ന് വരുന്നിടത്ത് ആസുര സമീപനമാണ് പൊതുവെ വ്യാഖ്യാനിക്കുക. ഇനി അതിൽ ക്രൂരാത്മകത വരുമ്പോൾ, ക്രൂര സമീപനം വരുമ്പോൾ അത് രാക്ഷസീയം. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു തരംതിരിവ്. ഏതായാലും അങ്ങനെയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഹാത്മാക്കളുണ്ട്. അവര് മൂഢന്മാരല്ല, മോഹാത്മാക്കളല്ല, അക്ഷുദ്ര ചിത്തന്മാരാണ്. അവരവരെ കുറിച്ചുള്ള ബോധ്യമായാലും ശരി, മറ്റുള്ളവരെ കുറിച്ചുള്ള ബോധ്യമായാലും ശരി, സുവിസ്തൃതമാണ്. അതാണ് മഹാത്മാക്കളുടെ പ്രത്യേകത. മഹാത്മാക്കളുടെ ജീവിതം തന്നെ ആരാധനയായി മാറുന്നു. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിതാഹ ഭജന്തി അനന്യ മനസഹ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. പിന്നെ അവരുടെ ആരാധനാ വിശേഷം, ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാം ഉപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ഏകമായി ഭഗവാനെ കണ്ടുകൊണ്ടും പല പ്രകാരത്തിൽ പരിലസിക്കുമ്പോഴും അത് ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ഒക്കെയുള്ള ആരാധന. ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി അറിവിന്റെ പ്രകാശമുണ്ട്. അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. തുടർന്ന് എല്ലാ ആരാധനകളും എങ്ങനെ ഭഗവത് ആരാധനയാവും, അതിനുള്ള ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്ന എല്ലാം ഞാനാണ്. ഉദാഹരണമായിട്ട് ഒരു യജ്ഞശാല എടുക്കുകയാണെങ്കിൽ, അഹം ക്രതുരഹം യജ്ഞ സ്വധാഹമഹം ഔഷധം മന്ത്രോഹമഹമേ വാജ്യം അഹമഗ്നിരഹം ബുധം. ഗൃഹാന്തരീക്ഷത്തിലോ പിതാഹമസ്യ ജഗത മാതാധാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരഃ ഋക്സ

आमयजुरेवच पिता जनयिता अहम् ई प्रपंचत्तिन्टे जनयिताव पिताव फादर अद भगवानाण जनयिता अहम् इविड़ जनयिता एन्न पറയുമ്പോൾ माया शबलम ब्रह्मा മായയോടു കൂടി ചേർന്നിരിക്കുന്ന ബ്രഹ്മതത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മണഃ അവ്യക്തം, അവ്യക്താത് മഹാൻ, മഹതഃ അഹങ്കാരഃ, അഹങ്കാരാത് പഞ്ചതന്മാത്രാണി ഇതി ശ്രവണാത് അസ്യ ആകാശാദി പ്രപഞ്ചസ്യ പിതാ ജനകഃ. ഈ മായാശബളം ബ്രഹ്മത്തിൽ നിന്നാണ് അവ്യക്തമുണ്ടാകുന്നത്, അവ്യക്തത്തിൽ നിന്നാണ് മഹത്തത്വം ഉണ്ടാകുന്നത്, മഹത്തത്വത്തിൽ നിന്നാണ് അഹങ്കാരമുണ്ടാകുന്നത്, അഹങ്കാരത്തിൽ നിന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് എന്ന് ശ്രുതി ഒരു പാഠം പങ്കുവെക്കുന്നു. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അതുപോലെ തന്നെ ഉപനിഷത്തുകളിലൊക്കെ പല പ്രകാരത്തിലുള്ള സൃഷ്ടി പ്രക്രിയകൾ വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ വൈവിധ്യം ഉണ്ടാകാം വർണ്ണനയിൽ. ഏതാണ്ട് ഒരു ക്രമം ഇതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ റൂട്ടായിട്ടുള്ള പിതാവ് ജനയിതാവ് ഭഗവാനാണ്. അസ്യ ജഗതഃ മാതാ ജനയിത്രീ. ഇനി മാതാവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ അവകാശപ്പെടുന്നു. അവ്യക്തം അപരാ പ്രകൃതി, ഈ മായാശബളം ബ്രഹ്മത്തിൽ നിന്നുണ്ടായ അവ്യക്ത തത്വം അതാണ് മാതൃസ്ഥാനീയമായിട്ടുള്ള ഭഗവാന്റെ ഭാവം. ഒരേ സമയം പിതാവും മാതാവും ഭഗവാനാകുന്നു. പിന്നെയോ അഹമേവ ജന്മക്ഷേത്രം, ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ജന്മക്ഷേത്രം. ഈ വിഷയം 14 അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാനാണ് ഈ യോനിയിൽ ഗർഭത്തെ ദാനം ചെയ്യുന്ന പിതാവ് എന്ന് ഭഗവാൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയോ ധാത, ധാത എന്ന് പറഞ്ഞാല് കർമ്മഫല അധ്യക്ഷ, കർമ്മഫല ഫലസ്യ പ്രാണിഭ്യ വിധാത. കർമ്മഫലങ്ങളെ പ്രാണികൾക്ക് പ്രദാനം ചെയ്യുന്നവൻ ഞാനാവുന്നു ധാത. ഇതൊക്കെ വിതരണം ചെയ്യുന്ന ആള്. പിന്നെയോ പിതാമഹ, പിതുഹു പിതാ അക്ഷരസപ്ഞക മായോപാധി ഈശ്വര അഹമേവ. അക്ഷരമെന്ന പ്രയോഗത്താൽ ധ്വനിപ്പിക്കപ്പെടുന്ന തത്വവും ഞാൻ തന്നെയാണ്. അച്ഛന്റെയും അച്ഛൻ, പിതാമഹൻ, മായാശവളം ബ്രഹ്മത്തിന് അപ്പുറത്തുള്ള തത്വം. ഇങ്ങനെ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ സർവേശ്വരനെ കാണാം. അപ്പൊ അവിടെ അച്ഛനും അച്ഛന്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ, അവരിലൂടെ ഈ സർവേശ്വരനെ കാണൂ. അച്ഛനാണെന്ന് ആള് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ശരി, അച്ഛന് പിതൃശേഷി പകർന്നു നൽകിയത് അവിടുന്നാണ്. ഈ നിലയിൽ കണക്ട് ചെയ്ത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ കൃഷ്ണനെ അഭിഷേകം ചെയ്യുകയാണ് ഈ നിലയിലൊക്കെ വിചാരിച്ചോളാൻ അവര് അനുവാദം തരുന്നത്. അതൊക്കെ ഉപാധി രൂപത്തിലുള്ള ആരാധനയാണ്. അതൊക്കെ വൃത്തിയായി ചെയ്ത ശേഷം കണ്ണടച്ചിരുന്ന് നിരുപാധികമായും ഈശ്വരനെ വിചാരം ചെയ്തോളും. ഇതാണ് ഭക്തി സമ്പ്രദായവും ജ്ഞാന സമ്പ്രദായവും. ഭക്തിയിലെ പ്രേമ പ്രകടനത്തിന് സ്കോപ്പുണ്ട്, ജ്ഞാനത്തിലാകട്ടെ അതിൻ്റെയൊക്കെ ആധാരമായിരിക്കുന്നതിനെ കുറിച്ച് വിചാരം ചെയ്യണം. ഒന്ന് വൈകാരികമാണ്, മറ്റൊന്ന് വൈചാരികമാണ്. വ്യത്യാസമൊന്നുമില്ല, ബോധ്യം, അടിസ്ഥാനപരമായ ബോധ്യം പ്രധാനം. പിന്നെ വേദ്യം പവിത്രമോങ്കാരഹ, വേദ്യമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഓങ്കാരം. വേദ്യം എന്ന് പറഞ്ഞാല് വേദസംബന്ധിയായിട്ടുള്ളതാണല്ലോ വേദ്യം. വേദം എന്ന് പറഞ്ഞാൽ അറിയൂ, വേദങ്ങളിൽ അറിയപ്പെടേണ്ടതായിട്ട് യാതൊന്നുണ്ടോ? 7 നമ്മള് വിശ്വരൂപ ദർശനത്തിൽ ഇത് കണ്ടതാണ്. ഭഗവാന്റെ വൈഭവത്തെ കുറിച്ച് വർണ്ണിച്ച സമയത്ത് അവിടെ രസോഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോഹോ പ്രണവ സർവ വേദേഷു, സകല വേദങ്ങളിലെയും പ്രണവം. അത് തന്നെയാണ് മറ്റൊരു പ്രകാരത്തിൽ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. പരാവരയോഹോ ബ്രഹ്മണ വാചക ഓംകാര സോഹമേവ. പരാവര പ്രപഞ്ചത്തെ, അപരമായ പ്രകട സ്ഥൂല പ്രപഞ്ചത്തെയും പരമായ ജീവചൈതന്യത്തെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന

0: വേദസാരമായിട്ടുള്ള ഓംകാരം അത് ഞാനാണ്. പ്രണവ സർവവേദേഷു എന്ന് പറഞ്ഞു തന്നെ ഇവിടെ വേദ്യം പവിത്രം ഓംകാര, സകല വേദങ്ങളിലെയും വേദ്യമായിട്ടുള്ള ഓംകാര തത്വം അത് ഞാനാകുന്നു. ഋക് സാമ യജുരേവച, ഇനി ഋക്ക് സാമം യജുസ് എന്നീ വേദസമ്പ്രദായവും ഞാനാകുന്നു. ഇവിടെ വേദസമ്പ്രദായങ്ങൾ പറയുമ്പോൾ ഋക്ക് സമ്പ്രദായം, യജുസ് സമ്പ്രദായം, സാമസമ്പ്രദായം. വേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറയും. അഥർവവേദത്തെ ഉപേക്ഷിച്ചു എന്നല്ല അർത്ഥം. പിന്നെയോ ഈ ഋക്ക് സമ്പ്രദായത്തിലുള്ള മന്ത്രങ്ങളുണ്ട് എല്ലാ വേദങ്ങളിലും, നാല് വേദത്തിലും. ഇവിടെ യജു സമ്പ്രദായത്തിലും ഉണ്ട്, അതുപോലെ തന്നെ സാമസമ്പ്രദായത്തിലും ഉണ്ട്, അഥർവവേദത്തിൽ ഇതൊക്കെ ഉണ്ട് എന്നർത്ഥം. ഇപ്പൊ ഋക്ക് യജുസ് സാമം എന്നുള്ളത് സമ്പ്രദായമാണ്. ഒന്ന് പദ്യമാണ്, ഒന്ന് ഗദ്യമാണ്, ഒന്ന് ഗാനരൂപമാണ്, മൂന്ന് സമ്പ്രദായം. ഇങ്ങനെ നാല് വേദങ്ങളിലും പുരാണ ഇതിഹാസങ്ങളിലും ച എന്ന് പറഞ്ഞതുകൊണ്ട് ഋക് സാമ യജുരേവ ച എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പുരാണ ഇതിഹാസങ്ങളും സ്മൃതി ഗ്രന്ഥങ്ങളും ഒക്കെ പരിഗണിക്കാം എന്നർത്ഥം. അവയിലൊക്കെയുള്ള അവയൊക്കെ ആയിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെല്ലിൽ ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വ്യക്തമാക്കും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങിയ മലയാളികൾ, ഓണസമൃദ്ധി കർഷക തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് 2-ാം സ്ഥാനം. ബിയപുരം 3-ാം സ്ഥാനവും നേടി. 4:23 3:28 അരോമചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4:23 നടുഭാഗവുമെത്തി. 4:23 ബിയപുരം 3-ാമതുമെത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: പുന്നമടക്കായലിനെ കീറിമുറിച്ച് ജലരാജക്കന്മാർ കുതിച്ചുവാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞിരുന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുറച്ചിൽക്കാർക്ക് കരുത്തു പകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കനകിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിൽ എത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്.
0: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായ ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-ാണ് ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോടെ എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോർട്ടികോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം കലാപരിപാടികളാണ് അരങ്ങേറുക. 3,000 കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മണിയോടെ മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ്

0: വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: മാട്ടുപെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മാട്ടുപെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൗകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതി അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ട് കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. കാലം വിശ്രമത്തിനുള്ളതല്ല, മറിച്ച് മണ്ണിലേക്കിറങ്ങാനുള്ള അവസരമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വെള്ളായണി കാർഷിക സർവകലാശാലയിലെ മുൻ അധ്യാപകനായ ഡോക്ടർ വിൽസൺ. തിരുവനന്തപുരം ജില്ലയിലെ നേമം കാക്കാമൂലയിലെ വിൻ ഡെയിൽ എന്ന തന്റെ ഫാമിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയിപ്പിച്ച് കാർഷിക മേഖലയ്ക്ക് തന്നെ മാതൃകയായിരിക്കുകയാണ് ഇദ്ദേഹം. അധ്യാപനം പോലെ തന്നെ മഹത്തരവും അഭിമാനമുള്ളതുമാണ് കൃഷി എന്നതാണ് ഡോക്ടർ വിൽസന്റെ സങ്കല്പം. തൈകൾ നട്ട് 10th മാസത്തിൽ തന്നെ പൂവിടുകയും 11th മാസത്തിൽ വിജയകരമായി വിളവെടുപ്പ് നടത്താനും സാധിച്ചു. ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. നിലവിൽ കിലോയ്ക്ക് 200 രൂപയിലധികം വില ലഭിക്കുന്ന വിദേശ പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ മികച്ച വരുമാന സാധ്യതയാണ് തുറന്നുകിട്ടിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിനു പുറമെ റംബൂട്ടാൻ, മാവ്, പ്ലാവ് തുടങ്ങിയവയും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. കൃഷി വെറുമൊരു തൊഴിലല്ല, മറിച്ച് വലിയൊരു അഭിമാനവും ജീവിതമാർഗവുമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം. നാടിന് പ്രചോദനമാകുന്ന ഇത്തരം സംരംഭങ്ങൾ വരും തലമുറയെ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. കേരളത്തിന് അഭിമാന നിമിഷം. പ്രതിരോധ മേഖലയിൽ ചരിത്രം കുറിച്ച് കെൽട്രോൺ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ അത്യാധുനിക സാങ്കേതിക.
3: You're listening, an entertainment world.

ഹൃദയങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. സമാധാൻ സമാരോഹ സംരംഭത്തിന്റെ ഭാഗമായാണ് 3 ദിവസത്തെ പ്രത്യേക ലോകദാലത്ത് സംഘടിപ്പിച്ചത്. പ്രത്യേക ലോകദാലത്തിൽ 600-ലധികം കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യവസായം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരിക സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ റഷ്യ അന്തർ സർക്കാർതല കമ്മീഷന്റെ 27-ാം സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി ആഗോളതലത്തിൽ വിശ്വാസ്യത വളർത്തുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തെ നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് കൂടുതൽ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 11-ാമത് ബ്രിക്സ് നിയമ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. നീതിന്യായ നിർവഹണ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ശക്തമായ സ്ഥാപനങ്ങളാണ് സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയെന്നും നിയമവാഴ്ചയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയിലൂടെ അത് വിശ്വാസ്യതയും

0: സ്ഥിരതയും നൽകുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി.
1: The enormous growth that our nations are expected to sustain cannot solely arrive by the luck of geography or the accident of resources. It is built deliberately out of institutions strong enough to be trusted. The BRICS and associate nations today are home to more than 40% of humanity and account for something close to 40% of the world's output measured by purchasing power, larger by that metric than the G7.
0: ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. കായിക മന്ത്രിമാരുടെ യോഗം നാളെയാണ്. ഈ വർഷം നവംബർ 8 ദീപാവലി ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റ് അസംബ്ലി. മേഖലയിലുടനീളമുള്ള ജനങ്ങളോട് ആഘോഷങ്ങളിൽ പങ്കുചേരാനും പ്രമേയം ആഹ്വാനം ചെയ്തു. നേരത്തെ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങൾ ഓഗസ്റ്റ് 15 ഇന്ത്യ ദിനമായി ആചരിക്കുന്നതിനും പ്രത്യേക പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി മുൻ IPS ഉദ്യോഗസ്ഥൻ പങ്കജ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സമിതി രൂപീകരിക്കാൻ തീരുമാനമായി. സിലിഗുരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന മലയോര മേഖലയിലെ വിവിധ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി T.സിദ്ദിഖ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാതി മത വർണ്ണവിവേചനങ്ങളെ ഭേദിക്കുന്ന കാലത്തിനതീതമായ സന്ദേശമാണ് ഓണം നൽകുന്നതെന്ന് ആശംസാ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
3: പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൈ ഹാർട്ടിയസ്റ്റ് ഓണം ഗ്രീറ്റിംഗ്സ് ടു ദ പീപ്പിൾ ഓഫ് കേരള ആൻഡ് ടു മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ്. ഓണം ട്രാൻസ്ലേറ്റ്സ് all barriers of caste, creed and religion, carrying forward its timeless messages of equality, harmony and a vision of just and beautiful world.
0: ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. കുട്ടികളിലെ ജലദോഷം, പനി, അലർജി ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ക്ലോർ ഫെനിറമീൻ മേലിയേറ്റ്, ഫിനൈൽ അഫ്രീൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവയടങ്ങിയ സംയുക്തങ്ങളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയിലാണ് നിയന്ത്രണങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
4: 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് മരുന്നിന്റെ ലേബലിലും പാക്കറ്റിലും വ്യക്തമായി പ്രദർശിപ്പിക്കാൻ സർക്കാർ മരുന്ന് നിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചു. അത്തരം സംയുക്തങ്ങളുടെ ഉപയോഗം 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. സുരക്ഷിതമായ മറ്റു മാർഗങ്ങൾ ലഭ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സുപ്രധാന നടപടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മധ്യപ്രദേശിൽ കാലവർഷം സജീവം. നിരവധി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും മധ്യപ്രദേശിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. 12 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ മുതൽ കൊളംബോയിൽ. പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ജയിച്ചിരുന്നു. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടുന്നു. പൂൾ ഡിയിൽ നിലവിൽ 2 സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബാഡ്മിന്റൺ

0: റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഡബിൾസ് ടീമിന് വെങ്കലം. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമി ഫൈനലിൽ ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെടുകയായിരുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ മൂന്നാമത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റായ മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ആഴം കുറഞ്ഞ കടൽ മേഖലകളിൽ അന്തർവാഹിനികളെ കണ്ടെത്താനും പ്രതിരോധിക്കാനും ഉപയോഗിക്കുന്ന ഈ യുദ്ധക്കപ്പലിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ തിരക്ക് നിയന്ത്രിക്കാനാവുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തുമടയിലെ ജലരാജാക്കന്മാരായി അരോമ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി
2: Hello and welcome to Yuvavani Music Times Special. Today we are featuring the music of Rihanna.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.

0: tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: Radio Santhanam 90.4 FM il ippol kelkam Literary World. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: 90.4 FM for soulful music, thoughtful talks and programs that touch the heart.
1: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ

0: தானம் சொரலய சாந்திரமா பல்லவி
1: அமேரிக்கன் பிரவாச விசேஷங்கள்
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് മൃഗരാജാവും വിറകുവെട്ടുകാരനും. മൃഗരാജാവായ സിംഹം വിശന്ന് വലഞ്ഞ് കാട്ടിലൊക്കെ അലഞ്ഞു നടന്നു. രണ്ട് ദിവസമായി കഴിക്കാൻ വല്ലതും കിട്ടിയിട്ട് അവസാനം നിബിഡമായ വനത്തിനുള്ളിൽ അഴികൊണ്ടുള്ള ഒരു കൂട് കണ്ടെത്തി. കൂട്ടിനകത്ത് വലിയൊരു മാംസ കഷണം. സിംഹത്തിന്റെ വായിൽ വെള്ളമൂറി. സന്തോഷം കൊണ്ട് മതിമറന്ന സിംഹം കൂട്ടിനകത്തേക്ക് ചാടിക്കയറി. സിംഹം അകത്ത് കയറിയതും കൂട് താനേ അടഞ്ഞു. സിംഹം ആർത്തിയോടെ മാംസം മുഴുവൻ തിന്നു. സംതൃപ്തിയോടെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച സിംഹത്തിന് തനിക്ക് പറ്റിയ ആമടി മനസ്സിലായി. കുറേ നേരം ഇരുമ്പഴികൾ പിടിച്ച് കുലുക്കുകയും ഗർജിക്കുകയും ചെയ്തു. കൂട് തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സിംഹം തളർന്ന് അവശനായി കിടന്നു. പെട്ടെന്ന് പുറത്തൊരു കാൽ പെരുമാറ്റം കേട്ടു. ഒരു വിറകുവെട്ടുകാരൻ തോളിൽ കോടാലിയും തൂക്കി പോകുന്നു. സിംഹം വിറകുവെട്ടുകാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരാ, എന്നെ ഈ കൂട്ടിൽ നിന്നും ഒന്ന് പുറത്തേക്ക് ഇറക്കി വിടൂ. വിശന്ന് വലഞ്ഞ ഞാൻ ഒരു കഷണം ഇറച്ചി കണ്ടാണ് ഇതിനകത്തേക്ക് കയറിയത്. വിറകുവെട്ടുകാരൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് നിന്നെ സ്വതന്ത്രനാക്കുക? നിന്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരു സിംഹം ഇന്നലെയാണ് എന്റെ ഒരാടിനെ പിടിച്ചുകൊണ്ടു പോയത്. നിന്നെ ഇപ്പോൾ തുറന്നുവിട്ടാൽ നീ എന്നെ കൊന്നു തിന്നുകയില്ലേ? സഹായിക്കുന്നവന്റെ കഥ കഴിക്കുകയോ? ഒരിക്കലുമില്ല, ഞാൻ എപ്പോഴും നിന്റെ സുഹൃത്തായിരിക്കും, സിംഹം പറഞ്ഞു. ശരി, എന്നാൽ നിന്നെ ഞാൻ തുറന്നുവിടാം, വിറകുവെട്ടുകാരൻ പറഞ്ഞു. എളുപ്പം തുറന്നുവിടൂ, അങ്ങയെ ഉപദ്രവിക്കുകയില്ലെന്ന് ഞാനിതാ സത്യം ചെയ്യുന്നു. വിറകുവെട്ടുകാരൻ കൂട് തുറന്നു. പുറത്തേക്കിറങ്ങിയ സിംഹത്തിന്റെ മട്ടും ഭാവവും മാറി ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നു തിന്നും. മനുഷ്യ മാംസം കിട്ടിയിട്ട് എത്ര നാളായി? അയ്യോ, എന്നെ കൊല്ലരുതേ, എന്റെ ഭാര്യയും മക്കളും വീട്ടിൽ കാത്തിരിക്കുകയാണ്, വിറകുവെട്ടുകാരൻ ദയനീയ സ്വരത്തിൽ പറഞ്ഞു. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്റെ ഭാര്യയും മക്കളും വീട്ടിൽ കാത്തിരിക്കുകയാണേ. ശരി, എന്നെ സ്വതന്ത്രനാക്കിയതിന്റെ പേരിൽ ഇപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പക്ഷേ ഇന്നു മുതൽ നീ സ്വതന്ത്രനല്ല. നീ വീട്ടിൽ പോയി ഭാര്യയെയും മക്കളെയും

യും കണ്ട് യാത്ര ചോദിച്ച് മടങ്ങി വരൂ. മടങ്ങി വന്നില്ല എങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെയൊക്കെ കുടുംബത്തോടെ കൊന്നു തിന്നും. വിറക് വെട്ടുകാരൻ ദുഃഖിതനായി അവിടെ നിന്നും പോയി. അടുത്ത ദിവസം സിംഹത്തിന്റെ അടുക്കൽ വിറക് വെട്ടുകാരൻ വന്നു. കൂടെ കൗശലക്കാരനായ കുറുക്കനും ഉണ്ടായിരുന്നു. വിറക് വെട്ടുകാരനെ കണ്ടയുടൻ സിംഹം ചോദിച്ചു, മരിക്കാൻ തയ്യാറായി തന്നെയാണോ വന്നിരിക്കുന്നത്? ഈ സമയത്ത് കുറുക്കൻ ഇടയ്ക്ക് കയറി ചോദിച്ചു, എന്താ കാര്യം? എന്റെ സഹായം ആവശ്യമാണോ? വിറക് വെട്ടുകാരൻ കുറുക്കനെ നടന്ന കാര്യം പറഞ്ഞു കേൾപ്പിച്ചു. കുറുക്കൻ പറഞ്ഞു, ഇതാണോ കാര്യം? ഞാൻ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാം. അതിനു മുമ്പ് ആ കൂട് എനിക്കൊന്ന് കാണണമല്ലോ. സിംഹവും കൂട്ടുകാരനും വിറക് വെട്ടുകാരനും കൂടി കൂട്ടിനടുത്തേക്ക് പോയി. കൂട് കണ്ടതിന് ശേഷം കുറുക്കൻ സിംഹത്തോട് ചോദിച്ചു, മൃഗരാജാവേ, ആപത്തുണ്ടായപ്പോൾ കാല് പിടിച്ച് രക്ഷപ്പെട്ടതിന് ശേഷം രക്ഷപ്പെടുത്തിയ ആളിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ശരിയും തെറ്റും നോക്കിയാൽ ഞാൻ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. കുറുക്കനായ നീ എന്തിനാ ഇതിൽ തലയിടുന്നത്? സിംഹം ചോദിച്ചു, ശരിയാണ്, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എങ്കിലും ഒരു വഴിപോക്കൻ എന്ന നിലയിൽ നിങ്ങൾ വലിയ ആളുകൾ വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ഇടപെട്ടു. എന്തുമാത്രം! വിറക് വെട്ടുകാരൻ കൂടിനകത്ത് കയറിയിട്ട് പറഞ്ഞു, ഇതാ ഇവിടെയാണ് സിംഹം തളർന്ന് കിടന്നത്. ഓഹോ, അങ്ങനെയാണോ? കുറുക്കൻ പറഞ്ഞു, മൃഗരാജാവേ, ഈ മനുഷ്യൻ പറയുന്നത് ശരിയാണോ? ഈ കൂട്ടിനകത്ത് തന്നെയാണോ അങ്ങ് അവശനായി കിടന്നത്? സിംഹം ക്രുദ്ധനായി പറഞ്ഞു, എനിക്ക് അവശതയൊന്നുമില്ലായിരുന്നു. ഞാൻ അവശനും ആയിരുന്നില്ല. ഒരു കഷണം ഇറച്ചി കണ്ടു, അത് തിന്നാമെന്ന് കരുതി കൂട്ടിനകത്തോട്ടൊന്ന് കയറി, അത്രയേ ഉള്ളൂ. സിംഹം അതും പറഞ്ഞും കൊണ്ട് കൂട്ടിനകത്തേക്ക് ചാടിക്കയറി. സിംഹം കൂട്ടിനകത്തേക്ക് കയറിയതും വിറക് വെട്ടുകാരനും കുറുക്കനും കൂടി കൂടിന്റെ വാതിലടച്ചു. എന്നെ തുറന്നു വിടൂ, രക്ഷിക്കുന്ന ആളിനെ ഞാൻ ഒരിക്കലും ശിക്ഷിക്കില്ല, എന്നെ തുറന്നു വിടൂ. സിംഹത്തിന്റെ ദീനരോദനം കാട്ടിൽ അലയടിച്ചു. വിറക് വെട്ടുകാരൻ കുറുക്കന് നന്ദി പറഞ്ഞിട്ട് ആശ്വാസത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഈ കഥ ഇന്ന് ഇവിടെ തീരുന്നു. അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.

0: സുനിത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിഭീഷണൻ ശ്രീരാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ സുഗ്രീവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശ്രീരാമന്റെ മുമ്പാകെ തന്റെ അഭിപ്രായം പറയാനായി. അദ്ദേഹം പറയുന്ന എന്താണ്? വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ല എന്നത് നിർണയം. ഇവൻ എത്ര നല്ലവനാണ് എന്ന് സ്വയം പറഞ്ഞാലും വിഭീഷണൻ പറഞ്ഞാലും അവൻ രാവണന്റെ അനുജനാണ്, രാക്ഷസ വർഗത്തിൽ പിറന്നവനാണ്, ഒരു മായാവിയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വിഭീഷണൻ വിശ്വാസയോഗ്യനല്ല, അവനെ നമുക്ക് വിശ്വസിക്കാനായി പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. രാവണന്റെ സഹോദരനാണ്, പരാക്രമിയാണ്, ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, നാല് മന്ത്രിമാരും കൂടെ വന്നിട്ടുണ്ട്. അവരും മായാവികളാണ്, വേഷവും ഭാവവും ഒക്കെ തരത്തിനനുസരിച്ച് മാറുന്നവരാണ് മായാവികൾ. മാരീചൻ ആയിട്ട് പണ്ട് വന്നതറിയാമല്ലോ, മാനിന്റെ രൂപത്തിൽ വന്നതറിയാമല്ലോ, അതേപോലെ മായാവികളായി വന്നിരിക്കുകയാണ്. ഒരവസരം ഇവന് കിട്ടിയാൽ മതി, ഉറക്കത്തിൽ പോലും നമ്മെ കൊല്ലാൻ മടിക്കില്ല, നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ എന്നാണ് പറയുന്നത്. ഉറക്കത്തിലായ ചിലവ്, അതായത് ചതിയുടെ മാർഗം സ്വീകരിച്ചിട്ടായാലും ഇവൻ നമ്മളെ കൊല്ലും. അതിനായിട്ടാണ് വേഷം മാറുന്ന മായാവികളായിട്ടാണ്, മായാവികൾ വേഷം മാറി വന്നിരിക്കുകയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. അങ്ങ് നല്ലപോലെ ആലോചിക്കുക, എന്നിട്ട് വാനരന്മാരെ അയക്കുക. ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വധിക്കപ്പെടേണ്ടവനാണ്, വധിക്കപ്പെടാൻ അർഹനാണ് വിഭീഷണൻ. അതിനുശേഷം പിന്നെ സുഗ്രീവൻ ഒരു ലോക തത്വമാണ് പറയുന്നത്. അതൊരു നല്ല ലോക തത്വമാണ്, എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ വിഭീഷണന്റെ കാര്യത്തിൽ അത് ശരിയല്ല എന്ന് മാത്രം. അതാണിത്, ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകും എന്ന് ഓർക്കണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെല്ലാം പല അനുഭവങ്ങളിലൂടെയും തോന്നിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പാഠമാകാം അത്. ശത്രുപക്ഷത്തുള്ള മിത്രങ്ങളെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ തന്നെ വിശ്വസിക്കുന്നതാണ്. അത്രമാത്രം അപകടകാരികളാണ്, നമ്മുടെ മിത്രങ്ങളാണ് എന്ന ഭാവേന ശത്രുവിനോടൊപ്പം നിൽക്കുന്നവർ. അവരെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ വിശ്വസിക്കുന്നത് തന്നെ. എന്നിട്ട് സുഗ്രീവൻ പറയും, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി എന്താണ് വേണ്ടത് എന്ന് അങ്ങേക്ക് തീരുമാനിക്കാം. അതേപോലെ സഭയിൽ പല വാനര ശ്രേഷ്ഠന്മാരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അതേവരെ നിന്ന ഹനുമാൻ തന്റെ അഭിപ്രായം പറയാനായി എഴുന്നേറ്റത്. ഇപ്പൊ ശ്രീരാമനെ ആദ്യം അദ്ദേഹം വന്ദിക്കുന്നു, അതിനുശേഷം ഹനുമാൻ പറയുന്നു, ഹനുമാൻ പറഞ്ഞു തുടങ്ങുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതുവരെ നാം കേട്ടതിൽ നിന്നും തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഹനുമാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിഭീഷണൻ ഉത്തമൻ എത്രയും എന്നാണ്. വിഭീഷണൻ ഉത്തമനാണ്, യോഗ്യനാണ്, നല്ലവനാണ്. സുഗ്രീവൻ എന്താണ് പറഞ്ഞത്? വിശ്വാസ യോഗ്യനല്ല, രാക്ഷസനാണ്, മായാവിയാണ് എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ അവിടെ ഒരു വിയോജന കുറിപ്പ്, അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, അല്ല, വിഭീഷണൻ ഉത്തമനാണ്, മാത്രമല്ല വന്ന് ശരണം ലഭിച്ചവൻ തന്നെ, അങ്ങയോട് ശ്രീരാമനോട് വന്ന് ശരണം പ്രാപിച്ചവനാണ്, അഭയം തേടിയവനാണ്, ആശ്രയം തേടി വന്നവനാണ്, നന്നു രക്ഷിക്കുന്നത് എന്ന് എന്നുടെ മതം എന്റെ അഭിപ്രായം എന്റെ മതം അവനെ രക്ഷിക്കുന്നതാണ് നമുക്ക് നല്ലത്, അവനെ കൈവിടരുത്, അവനെ സംരക്ഷിക്കണം, ഇതാണ് എന്റെ അഭിപ്രായം എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ ശക്തമായ ഭാഷയിൽ ഹനുമാൻ ശ്രീരാമനോട് പറയും. അദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും, രാക്ഷസ വർഗത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് കരുതാൻ പറ്റും. നല്ലവരുണ്ടാം അവരിലും എന്നാണ് പറയുന്നത്. രാക്ഷസ വർഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ആ വർഗത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാവരും മോശം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അവരുടെ കൂട്ടത്തിലും കുറച്ച് ചില നല്ലവർ ഉണ്ടാകാം. അതിനുശേഷം ഹനുമാൻ പറയുന്നതും അങ്ങേറ്റ പുരോഗമനപരമായ ഒരു ആശയമാണ്. എന്താണത്? ജാതി നാമാദികൾക്കല്ല ഗുണഗണ ഭേദം എന്നത്രേ ബുധന്മാരുടെ മതം. ബുധന്മാർ ജ്ഞാനികൾ അറിവുള്ളവർ പറയുന്നത് ജാതിയിലും നാമമതത്തിലും നാമത്തിൽ അവരുടെ പേരിലും ഒന്നും കാര്യമില്ല, അതനുസരിച്ചല്ല ഒരാളിന്റെ ഗുണമേന്മ ഗുണനിലവാരം സ്വഭാവ മഹിമ ഒക്കെ തീരുമാനിക്കേണ്ടത്. ജാതിയിലും വർഗത്തിലും പേരിലും ഒന്നും ഒരു കാര്യമില്ല, അതിനെ അടിസ്ഥാനമാക്കി ആരുടെയും ഗുണഗണങ്ങളെ വിലയിരുത്തരുത്,
ഏതെങ്കിലും ജാതിയിൽ ജനിച്ചുപോയി അപ്പോൾ അവരെല്ലാം മോശം, അങ്ങനെ വിശ്വസിക്കരുത്. അവരെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയും വിശ്വസിക്കരുത്. അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, അങ്ങനെയും കരുതരുത്. എന്നിട്ട് രാജാവിന് ധർമ്മമുണ്ട്, അത് ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക്, നൃപതി എന്ന് പറഞ്ഞാൽ നൃപൻ, രാജാവ്, രാജാക്കന്മാർക്ക് ശാശ്വതമായിട്ടുള്ള ധർമ്മം പറഞ്ഞിട്ടുണ്ട്. എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത ഒരു ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് രാജാക്കന്മാർക്ക്. എന്താണത്? രാജാക്കന്മാർക്ക് ആശ്രിത രക്ഷണം എന്ന് ശാസ്ത്രോക്തിയും, വെറുതെ പറയുന്നല്ല, ശാസ്ത്രോക്തിയുണ്ട്, ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ ധർമ്മമാണ്, ശാശ്വതമായുള്ള ധർമ്മമാണ് ആശ്രിത.

0: രക്ഷണം, ആശ്രിതനായി വന്നിരിക്കുന്നവരെ, അഭയം തേടി വന്നിരിക്കുന്നവരെ കൈവിടാൻ പാടില്ല, അവരെ സംരക്ഷിക്കണം. ഇത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ധർമ്മമാണത്, അത് ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഹനുമാനും സുഗ്രീവനും തികച്ചും വ്യത്യസ്തമായ, തികച്ചും വൈരുദ്ധ്യമുള്ള, തികച്ചും വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായഗതികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീരാമൻ. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ, ഇതിനൊരു തീരുമാനം ഉണ്ടാകണമല്ലോ. ശ്രീരാമൻ എന്തു പറയുന്നു ഇതിനെ കുറിച്ച്, എന്താണ് ശ്രീരാമന്റെ നിലപാട്, അത് നമുക്ക് നോക്കാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
0: ശ്രീരാമന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ് സുഗ്രീവനും ഹനുമാനും. തന്റെ അടുത്ത് അഭയം തേടി എത്തിയിരിക്കുന്ന വിഭീഷണനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വാദമുഖങ്ങളുമാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഹനുമാനും സുഗ്രീവനും അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തായിരിക്കും ശ്രീരാമന്റെ നിലപാട് എന്നറിയാൻ നമുക്കെല്ലാം ആകാംക്ഷയും ജിജ്ഞാസയും ഉണ്ട്. അദ്ദേഹം ഹനുമാന്റെ അഭിപ്രായത്തോടൊപ്പമാണ് എന്ന് ആദ്യം തന്നെ പറയുകയാണ്. തുടർന്ന് അഭിപ്രായ വ്യത്യാസമുള്ള സുഗ്രീവനെയും ജാംബവാനെയും പേരെടുത്ത് വിളിച്ച് തന്റെ നിലപാട് എന്തുകൊണ്ടാണ് എന്ന് ശ്രീരാമൻ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ, പൊതുജീവിതത്തിലൊക്കെ നമ്മുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള അനുയായികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ, അതിൽ ഒന്നിനെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ മറിച്ച് അഭിപ്രായമുള്ളവരെ കൂടി വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി പിണക്കാതെ അവരെ കൂടി കൂടെ നിർത്തണം. മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായ അത്തരത്തിലുള്ളൊരു പാഠമാണ് ഇവിടെ ശ്രീരാമന്റെ വിശദീകരണത്തിലൂടെ രാമായണം പറയുന്നത്. രാമായണത്തിൽ എന്തെല്ലാം ഉണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് ശ്രീരാമന്റെ വിശദീകരണം എന്താണ് എന്ന് നോക്കാം. രാജാവാണോ തന്നെ ആശ്രയിച്ചു വരുന്നവരെ സംരക്ഷിക്കണം, ഇതാണ് വേദശാസ്ത്രങ്ങൾ പറയുന്നത്. അതൊരു പട്ടി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതൊരു ചണ്ടാലനായിക്കൊള്ളട്ടെ, ആരുമാകട്ടെ, ആരെയും നിസ്സാരരായി കാണരുത്, ആരെയും ചെറുതാക്കി കാണരുത്. ആരാണോ അഭയം തേടി വന്നിരിക്കുന്നത് അവനെ സംരക്ഷിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് പ്രസക്തമാണ്. രാജാവ് എന്നുള്ളതിന് പകരം ഭരണാധികാരിയെന്നോ മന്ത്രിമാരെന്നോ ഒക്കെ നമുക്ക് തിരുത്തി വായിക്കാം. രക്ഷിക്കാതിരുന്നാലോ, ശ്രീരാമൻ പറയുന്നു, അത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. രക്ഷിച്ചാലോ, അത് അശ്വമേധത്തിൽ പൂർത്തിയാക്കിയതിന് തുല്യമായ പുണ്യമായ പ്രവൃത്തിയാണ്. ഇപ്രകാരമാണ് വേദശാസ്ത്രങ്ങളിൽ പറയുന്നതെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു, എടുത്തു പറയുന്നു. അതിനുശേഷം ശ്രീരാമൻ ഒരു കഥ പറയുന്നു. ആ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. ഒരു ഘോരവനം, നിബിഡമായ വനം, നിരവധി വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വനം. ആ വനത്തിലെ ഒരു മരത്തിന്റെ, ഒരു വൃക്ഷത്തിന്റെ ശാഖകളിലൊന്നിൽ രണ്ട് ഇണപ്രാവുകൾ ഇരിക്കുകയാണ്, പരസ്പരം രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൺപ്രാവും ഒരു പെൺപ്രാവും. ആ സമയത്താണ് ഒരു കാട്ടാളൻ അവിടെ എത്തുന്നത്. ആ കാട്ടാളൻ വളരെ നിഷ്ഠൂരമായി തന്നെ, യാതൊരു ദയയുമില്ലാതെ ആയി തന്നെ ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ, ആ പെൺപക്ഷിയെ അമ്പ ചെയ്ത് കൊന്നു വീഴ്ത്തുന്നു തന്റെ ആഹാരത്തിന് വേണ്ടി. പക്ഷെ കാട്ടാളന് അതിനെ ആഹാരത്തിന് വേണ്ടി പാകം ചെയ്യാൻ സൗകര്യപ്പെടുന്നില്ല. കാരണം എന്താണ്? ആ സമയത്ത് വലിയ കാറ്റ് വരുന്നു, മഴ വരുന്നു, കാലാവസ്ഥ ആകെ മാറി മറയുന്നു. അതോടൊപ്പം സൂര്യൻ തന്നെ അസ്തമിച്ച് അവിടെ ഇരുട്ട് വരക്കുന്നു. അപ്പൊ ഈ പക്ഷി എങ്ങനെ ഭക്ഷിക്കണമെന്ന് കാട്ടാളന് അറിയില്ല. അയാളാകട്ടെ വിശന്ന് തളർന്ന് ദുഃഖിതനായി ആ മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ആൺപക്ഷി ആ വിരഹ ദുഃഖം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഓർക്കണം. ആ സമയത്തും ഈ കാട്ടാളൻ ആഹാരമില്ലാതെ വിഷമിച്ച് ദുഃഖിച്ച് അവശനായി ഇരിക്കുന്നത് ഈ ആൺപക്ഷി കാണുകയാണ്. ആ ആൺപക്ഷി എന്ത് ചെയ്തു? അതിന് യാതൊരു വിധമായ പ്രതികാര ബുദ്ധിയും അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. എന്നിട്ട് ആ ആൺപക്ഷി പറന്ന് പറന്ന് ചെന്ന് തീ എടുത്തുകൊണ്ട് വന്ന് ഈ കാട്ടാളന് മുമ്പിൽ ഇട്ടുകൊടുത്തു. ഇപ്പൊ കാട്ടാളൻ തന്റെ കയ്യിലിരുന്ന ആ പെൺപക്ഷിയെ തീയിലിട്ട് ചുട്ട് കൊന്ന് ഭക്ഷണമാക്കി. അതേ ഭക്ഷണമാക്കി കഴിച്ചതിന് ശേഷവും ഈ കാട്ടാളന് വിശപ്പ് തീരുന്നില്ല. വിശപ്പടങ്ങുന്നില്ല. പിന്നെയും അയാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ ആൺപക്ഷി സ്വയം ആ തീയിലേക്ക് ചാടി സ്വയം ദഹിച്ച് ആ വെണ്ണീറാകുന്നു. ആ സമയത്ത് അതിനെ ചുട്ടെടുത്ത് എന്താണ് കാട്ടാളൻ അതിനെയും കൂടി ഭക്ഷിക്കുന്നു. ശ്രീരാമൻ ചോദിക്കുകയാണ്, പക്ഷികൾ പോലും, മനുഷ്യരല്ല പക്ഷികൾ പോലും ഇങ്ങനെ ആശ്രിത രക്ഷണം നടത്തുന്നു എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണം എന്നോർത്ത് ഇങ്ങ് വന്നവന് എന്നും അഭയം കൊടുക്കും, അതേ ഉള്ളൂ. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാണ്, വ്യക്തമായി ശക്തമായി പറയാണ്. ആരാണ് വരുന്നത് എനിക്ക് പ്രശ്നമില്ല. എന്നെ ശരണം പ്രാപിക്കുന്നവന്, എന്നെ അഭയം പ്രാപിക്കുന്നവന്, എന്നെ ആശ്രയിക്കുന്നവന് ഞാൻ അഭയം കൊടുത്തിരിക്കും, ഞാൻ അവനെ രക്ഷിച്ചിരിക്കും, യാതൊരു മാറ്റവുമില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തുകൊള്ളുക, എന്നെ ചതിപ്പതിന് ആരുമില്ല എങ്ങുമേ. സുഗ്രീവൻ അതായിരുന്നു സംശയം, വിഭീഷണൻ ചതിക്കുമോ എന്ന്. ഇപ്പൊ ശ്രീരാമൻ പറയാണ്, എന്നെ ചതിക്കാനായി വളർന്നവർ, അതിന് കഴിവുള്ളവർ ആരുമില്ല. ശ്രീരാമൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാമനെ ചതിക്കണമെങ്കിൽ ശ്രീരാമൻ കൂടി വിചാരിക്കണം. കാരണം എന്താണ്, അദ്ദേഹം തുടർന്ന് പറയുന്നു, ലോകപാലന്മാരെയും മറ്റ് കാണായ ലോകങ്ങളെയും, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ, ലോകപാലകന്മാരെ മുഴുവൻ നിമേഷമാത്രം നേരം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാൻ നിമിഷ നേരം മതി എനിക്ക് ഈ ലോകങ്ങളെ സൃഷ്ടിക്കാൻ രക്ഷിക്കാൻ സംഹരിക്കാൻ. ഞാൻ സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയാണ്, ഒട്ടുമേ ദണ്ണം എനിക്കില്ല, നിർണ്ണയം എനിക്ക് ഒരു പ്രയാസവുമില്ല, തീർച്ചയായിട്ടും എനിക്കത് സാധിക്കും. അങ്ങനെയുള്ള എന്നെ ആരാണ് ചതിക്കാൻ വരുന്നതെന്ന് മാത്രമല്ല ശ്രീരാമൻ ചോദിക്കുന്നു, പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഇല്ല. അതുകൊണ്ട് സുഗ്രീവ എന്ന പേരെടുത്ത് വിളിച്ചുകൊണ്ട് സുഗ്രീവനോട് പറയും, നീ ചെന്ന് അവനെ വരുത്തുക, നീ പോയി വിഭീഷണനെ വിളിച്ചുകൊണ്ട് വരിക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഭീഷണനെ സ്വീകരിക്കുന്നതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച സുഗ്രീവനോട് തന്നെയാണ് ശ്രീരാമൻ പറയുന്നത്, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറയുന്ന പോലെ. ആ സുഗ്രീവനെ തന്നെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്, അവനെ വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് പറയുന്നു, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പാഠം പറയുന്നു, നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് ശ്രീരാമൻ ഉറക്കെ പറയുകയാണ്, എന്നെ ശരണം ഗമിക്കുന്നവർക്ക്, എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം, എത്രയും പെട്ടെന്ന് എത്രയും വേഗം ഞാൻ അവർക്ക് അഭയം കൊടുത്തിരിക്കും. എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഞാൻ അഭയം കൊടുക്കും എന്ന് മാത്രമല്ല ശ്രീരാമൻ ഒരു ഉറപ്പ് കൂടി അവിടെ പറയുന്നു, അവർക്ക് ഒരു കാലത്തും യാതൊരു ദുഃഖവും ഉണ്ടാകില്ല. എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരു ദുഃഖവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നിടത്താണ് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്ന ശേഷം എന്താണ് സംഭവിക്കുന്ന അടുത്ത ക്യാപ്സൂളിൽ.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സുഗ്രീവൻ വിഭീഷണനെ സദസ്സിലേക്ക് വരുത്തുകയാണ്. അദ്ദേഹം വന്നു ആദ്യം തന്നെ ആ ശ്രീരാമപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. തുടർന്ന് അദ്ദേഹം വിനീതനായി തൊഴുതു നിൽക്കുകയാണ്. അതിനെ തുടർന്നാണ് രാമായണത്തിലെ വളരെ പ്രശസ്തമായ ഭാഗം വിഭീഷണ സ്തുതി ആരംഭിക്കുന്നത്. രാമനെ വിഭീഷണൻ എന്തെല്ലാം വിശേഷണങ്ങൾ ഉപയോഗിച്ചാണ് സ്തുതിക്കുന്നത് എന്ന് നോക്കാം. രാജീവ ലോചനൻ, രാക്ഷസ വംശ വിനാശനൻ, രാക്ഷസ ഞാൻ ഉൾപ്പെടുന്ന രാക്ഷസ വംശത്തിന് വിനാശം വരുത്തുന്നതിനായി അവതരിച്ചിരിക്കുന്നവൻ. ചണ്ഡാംശു ഗോത്രോത്ഭവൻ, ആ വാക്കിന്റെ അർത്ഥം ചണ്ഡാംശു ഗോത്രം എന്ന് പറഞ്ഞ സൂര്യവംശം. അപ്പൊ സൂര്യവംശത്തിൽ ഉത്ഭവൻ, ജനിച്ചവൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ. ചണ്ഡകോ ദണ്ഡധരൻ, ചണ്ഡകോ ദണ്ഡ എന്ന് പറയുന്നത് ദണ്ഡം ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. അതായത് ഉഗ്രമായിട്ടുള്ള ശക്തിയേറിയ മഹത്തായിട്ടുള്ള വില്ല് ധരിച്ചവൻ. പണ്ഡിത ഹൃൽ പുണ്ഡരിക ചണ്ഡാംശു, കേൾക്കുന്നുണ്ടെ ഒരുപാട് ഇണ്ടയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കഠിനമായ ഒരു പദമായിട്ട് നമുക്ക് തോന്നാം. അതിന്റെ അർത്ഥം ഇതാണ്, ജ്ഞാനികളുടെ ഹൃദയ കമലത്തിന് സൂര്യനായിട്ടുള്ളവൻ. ജ്ഞാനികളുടെ ഹൃദയത്തെ കമലത്തോട് താമരയോട് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനികളുടെ ഹൃദയത്തിന് സൂര്യൻ എങ്ങനെയാണോ അതുപോലെയുള്ളവൻ. താമരയും സൂര്യനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത് അല്ലെ. അപ്പൊ അത്രമാത്രം വലിയ ഹൃദയ ബന്ധമാണ്. അപ്പൊ ജ്ഞാനികളുടെ ഹൃദയവും അങ്ങുമായിട്ട് സൂര്യനും താമരയും പോലെയുള്ള ബന്ധമാണ് എന്ന് പറയുന്നു. കണ്ഠപരശുപ്രിയൻ, കണ്ഠപരശു ഉദ്ദേശിക്കുന്നത് ശ്രീ പരമേശ്വരൻ, പ്രിയൻ പ്രിയപ്പെട്ടവൻ, ശ്രീ പരമേശ്വരന് പ്രിയപ്പെട്ടവൻ. സുഗ്രീവ മിത്രൻ, സുഗ്രീവന്റെ ആത്മസുഹൃത്ത്. വേദാന്ത വേദ്യ

0: വേദാന്തത്തിൽ ഒക്കെ അഗാധമായ അറിവുള്ളവൻ, ലോകാഭിരാമൻ, വിശ്വോത്ഭവൻ, വിശ്വത്തിന്റെ ഉത്ഭവം, ഈ ലോകത്തിന്റെ ഉത്ഭവത്തിന് തന്നെ കാരണഭൂതനായവൻ, വിശ്വോത്ഭവ സ്ഥിതി, ഉത്ഭവത്തിന് മാത്രമല്ല ഉത്ഭവം സ്ഥിതി സംഹാര ഹേതവേ, സൃഷ്ടിക്കും ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും അതിന്റെ നിലനിൽപ്പിനും സംഹാരത്തിനും കാരണഭൂതനായവൻ, ഇതെല്ലാം അങ്ങാണ് എന്നാണ് പറയുന്നത്. വിശ്വരൂപനാണങ്ങ്, ഭക്തപ്രിയനാണങ്ങ്, മുക്തിപ്രദനാണങ്ങ്, മോക്ഷദായകനാണങ്ങ്, മുകുന്ദനാണങ്ങ്, വിശ്വേശ്വരനാണങ്ങ്, ലോകത്തിന്റെ നാഥനാണ്, അങ്ങേക്ക് നമസ്കാരം എന്ന് വിഭീഷണൻ പറയുന്നു. അതുകൊണ്ട് തീർന്നില്ല, വീണ്ടും അദ്ദേഹം സ്തുതിക്കുകയാണ്. രാമായ രാമഭദ്രായ നമോ നമ, നിത്യായ സത്യായ ശുദ്ധായ ദേതമാ എന്നൊക്കെ അതെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോഴാണ്, അറിയുമ്പോഴാണ് നമുക്ക് തോന്നുക, ഭഗവാനെ എങ്ങനെയെല്ലാം എത്രയെല്ലാം സ്തുതിച്ചിട്ടും ഭക്ത ശിരോമണിയായ വിഭീഷണന് മതി വരുന്നില്ല, അദ്ദേഹത്തിന് തൃപ്തിയാകുന്നില്ല എന്നാണ് നമുക്ക് തോന്നുക. അദ്ദേഹം തുടരുകയാണ്, സർവചരാചരങ്ങളിലും സർവ ജീവജാലങ്ങളിലും അങ്ങ് വ്യാപിച്ചിരിക്കുകയാണ്, അങ്ങയുടെ ചൈതന്യമാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്. നിൻ മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം, അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക്, അറിവില്ലാത്തവർക്ക് അങ്ങയുടെ മഹാമായ കാരണമായി പരബ്രഹ്മത്തെ അറിയാൻ സാധിക്കുന്നില്ല, അവർക്ക് കാണാൻ സാധിക്കും. തന്മൂലമുള്ള പുണ്യഭാവങ്ങൾ ഇങ്ങനെ പരബ്രഹ്മത്തെ അറിയാതെ ആത്മസാക്ഷാത്കാരം നേടാതെ കഴിയുന്നവരായതുകൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന പുണ്യങ്ങളും പാപങ്ങളും കൊണ്ട് വീണ്ടും വീണ്ടും ജനനവും മരണവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത്, തന്മൂലമുള്ള പുണ്യഭാവങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത് കാരണമാണ് പുണ്യപാപങ്ങളും അവയെ ആശ്രയിച്ച് ജനനങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് അമൂല്യമായിട്ടുള്ള ജ്ഞാനം. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, എന്ന് ഈ ജ്ഞാനം ലഭിക്കുമോ, ഈ അറിവ് എന്നാണോ ആൾക്കാർക്ക് ലഭിക്കുക, അന്ന് വരെയും ഈ കാണുന്ന ലോകമാണ് സത്യം എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കും. സത്യം അറിയാതെ അവർ ജീവിക്കും. അവർക്ക് എന്തിനകത്താണ് താല്പര്യം? ഭാര്യ, മക്കൾ, കുടുംബം എന്നിങ്ങനെ ലൗകിക സുഖങ്ങളിൽ, ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിലൊക്കെ മുഴുകിയാണ് അജ്ഞാനികളായിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർ കഴിയുന്നത്. എന്നാണോ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുക, എന്നെങ്കിലും മോക്ഷപ്രാപ്തി ലഭിക്കണമല്ലോ, അതുവരേക്കും അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നും വിഭീഷണൻ പറയുന്നു. അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയാത്ത അജ്ഞാനികൾ ഇന്ദ്രിയ സുഖങ്ങളാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് ധരിച്ചു വശായിരിക്കുന്നു. എന്നാൽ ഇതേ ഇന്ദ്രിയ സുഖങ്ങൾ തന്നെ അവർ ഇന്ന് ഏറ്റവും അധികം എന്താണോ ആസ്വദിക്കുന്നത്, സുഖം ആയിട്ട് ആസ്വദിക്കുന്നോ, അതേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് അതേ ഇന്ദ്രിയങ്ങൾ തന്നെ അവർക്ക് പിന്നീട് ദുഃഖപ്രദവുമാകുന്നു, പിന്നീട് അവർക്ക് ദുഃഖവും നൽകും. അപ്പൊ പല പേരുകളിലും പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, അതെല്ലാം അങ്ങ് തന്നെയാണ്, അതിലെല്ലാം അങ്ങാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വിഭീഷണം പറയുന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, ചന്ദ്രൻ, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മദേവൻ, അനന്തൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് അങ്ങ് തന്നെയാണ്, അവരെല്ലാം ഉള്ളിലുള്ള ചൈതന്യം ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങ് ലോകേശനാണ്, ലോകത്തിന്റെ ഈശ്വരനാണ്, ഈശ്വരനാണ്, അധിപതിയാണ്, ആദിയും അന്തവും ഇല്ലാത്തവനാണ് അങ്ങ്. അങ്ങ് കാലസ്വരൂപനാണ്, കാലാതീതനാണ്, കാലസ്വരൂപൻ എന്നാണ് വിശേഷിക്കുന്നത്. മാത്രമല്ല, അങ്ങ് സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലമാണ്, വലുതിനേക്കാൾ എത്രയോ വലുതാണ് ഭവൻ. നൂനം അണുവിങ്കിൽ നിന്ന് അണിയാൻ ഭവൻ, അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അണുവിനേക്കാൾ ചെറുത്. അപ്പം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് അണു എന്ന് പറയുന്നത്, ആ അണുവിനേക്കാളും ചെറുതാണ് അങ്ങ്, അതാണ് അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. സ്ഥൂലങ്ങളിൽ വെച്ച് സ്ഥൂലമാണ്, അതേസമയം തന്നെ സൂക്ഷ്മങ്ങളിൽ വെച്ച് അതിസൂക്ഷ്മവുമാണ്, അണുവിനേക്കാളും ചെറുതാണ്. എന്നാൽ എന്താണോ വലുതായിട്ടുള്ളത് അതിനേക്കാളൊക്കെ വലുതാണ്, അങ്ങേക്കാൾ വലുതായി ആരും തന്നെ ഇല്ല. അപ്പൊ വലുതിനേക്കാൾ വലുതായിരിക്കുന്ന സമയം അതേസമയം തന്നെ ചെറുതിനേക്കാൾ ചെറുതായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ തന്റെ സ്തുതി പ്രശംസ തുടരുകയാണ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: കഴിഞ്ഞ 253-ാമത് ലക്കത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നത് വിഭീഷണ സ്തുതിയാണ്, വിഭീഷണൻ ശ്രീരാമനെ സ്തുതിക്കുന്നതാണ്. ഈ ലക്കത്തിൽ നാം ചർച്ച ചെയ്യുന്നാകട്ടെ വിഭീഷണ അഭിഷേകമാണ്. അതായത് ശ്രീരാമൻ വിഭീഷണന്റെ സ്തുതി കേട്ട് സംപ്രീതനായി അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഞാനും സീതയും എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം അത് വ്യക്തമാക്കുകയാണ്, ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്.

അദ്ദേഹം പറയുന്നു, മനസ്സിൽ വിരക്തിയുള്ളവരും വിഷയങ്ങളിൽ വിരക്തിയുള്ളവരും ലൗകിക വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവർ, അതീവ ശുദ്ധമായ മനസ്സുള്ളവർ, മനഃശുദ്ധി വേണം അങ്ങനെയുള്ളവർ, ഭക്തന്മാർ, ജ്ഞാനികൾ, അവരൊക്കെ എവിടെയുണ്ടോ അവരുടെ മനസ്സിലാണ് എന്റെയും സീതയുടെയും വാസം. എന്ത് കാറ്റഗോറിക്കലായിട്ടാണ്, എന്ത് വ്യക്തമായിട്ടാണ് ഭഗവാൻ താൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് പറയുന്നത്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആകാശത്ത് കാർമേഘ പടലങ്ങൾക്കിടയിൽ സുവർണ സിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതരായി വാണരുള്ളുന്ന ആളാണ് ദൈവം എന്നൊക്കെ നമ്മൾ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയൊക്കെയാണ് പലരും ധരിച്ച് വശായിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ശ്രീരാമൻ സത്യം അറിയിക്കുന്നത്, ഞാൻ എവിടെയാണുള്ളത്, എന്റെ ഭക്തന്റെ ഹൃദയത്തിലാണ്, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയത്തിലാണ്, അതീവ ശുദ്ധമായ മനസ്സുള്ളവരുണ്ടോ അവരുടെ മനസ്സിൽ തന്നെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ലൗകിക വിഷയങ്ങളിലൊന്നും ഒരു കാര്യമില്ല, അതിനകത്ത് അത് അനുഭവിച്ചുകൊണ്ട് തന്നെ അതിനോടൊരു ആസക്തി ഇല്ലായ്മ വിരക്തി ആര് പ്രകടിപ്പിക്കുന്നുവോ അവരോടൊപ്പമാണ്, അവരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നതെന്ന് ശ്രീരാമൻ, ഞാൻ മാത്രമല്ല സീതയും വസിക്കുന്നത് എന്ന് ശ്രീരാമൻ പറയുന്നു. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. മോക്ഷം ആഗ്രഹിച്ച് നടക്കുന്നവരാണ് എല്ലാവരും. ഇപ്പൊ എന്താണ് മോക്ഷത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും ലളിതമായി ഒരു ചെറിയ വാചകത്തിൽ അദ്ദേഹം രാമായണത്തിലൂടെ നമുക്ക് പറയുന്നു, എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക, എന്നെ ധ്യാനിച്ച് വാഴുക, എന്നെ ധ്യാനിച്ച് ഭഗവാനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക, മോക്ഷം ലഭിക്കും, എന്നാൽ നിനക്ക് മോക്ഷം ലഭിക്കും. എത്രയ്ക്ക് വ്യക്തമായിട്ടാണ് ശ്രീരാമൻ ഇവിടെ പറയുന്നത്. ഭക്തിപൂർവ്വം എന്റെ സ്തോത്രം നിത്യവും ചൊല്ലുകയോ കേൾക്കുകയോ ആണെങ്കിലും മുക്തി ലഭിക്കും. അതല്ലെങ്കിൽ എന്റെ സ്തോത്രം, എന്റെ അവതാനങ്ങൾ വാഴ്ത്തുക, അത് അങ്ങനത്തെ മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ ഒക്കെ, സ്തോത്രങ്ങൾ, അത് ജപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ജപിക്കുന്നത് കേൾക്കുകയാണെങ്കിലും മോക്ഷം ലഭിക്കും, മുക്തി ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും, ഒരു സംശയവുമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പൊ ഭഗവത്ഗീതയില് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്, ഇതേപോലെ തന്നെ മറ്റു ചില വാക്കുകളിലൂടെയാണെങ്കിലും ഇതേ ആശയം തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം ലക്ഷ്മണനോട് പറയുകയാണ്, എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തണം. നീ വിഭീഷണൻ എന്നെ ദയക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് എന്റെ അടുത്ത് അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെ വന്ന് കണ്ട ആ ഭക്തര് ഇന്ന് തന്നെ അതിന്റെ ഫലം കൊടുക്കണം, അല്ല അത് വെച്ച് താമസിപ്പിക്കരുത്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണോ അത് അദ്ദേഹത്തെ ഇന്ന് തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തണം. അതിന് ശ്രീരാമൻ പറയുന്ന മാർഗം, അതിന് നീ ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇവനെ, വിഭീഷണനെ, രാവണനാണ് ലങ്കയുടെ രാജാവ് എന്നുള്ളത് ശരി, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി ഇന്ന് ഇവിടെ വെച്ച് ഈ നിമിഷം ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ ചുമതല ആർക്കാണ് കൊടുക്കുന്നത്, ലക്ഷ്മണന് കൊടുക്കുക, അൻപോട് ചെയ്തിടുക, അദ്ദേഹത്തിന് ഉത്തരവ് കൊടുക്കുകയാണ്, ലക്ഷ്മണനാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, വാനര ശ്രേഷ്ഠരുടെ കൂടെ പോവുക, സമുദ്ര ജലം കൊണ്ടുവരിക, അഭിഷേകം നടത്താനായി സമുദ്രത്തിൽ ജലം കൊണ്ടുവരിക. എന്നിട്ട് പറയുന്നു, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ഉള്ളിടത്തോളം കാലം. അർക്ക എന്ന് വരെയാണോ അർക്കൻ തന്നെ സൂര്യൻ, സൂര്യനും ചന്ദ്രനും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, ആകാശവും ഭൂമിയും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, അല്ലെങ്കിൽ മൽക്കഥ എന്റെ കഥ രാമായണം അല്ലേ, അത് എന്ന് വരെയാണോ നിലനിൽക്കുന്നത് ആ കാലം വരെ, ഭക്തനും ഭാഗവതോത്വനുമായ വിഭീഷണൻ, ശ്രീരാമൻ നൽകുന്ന വിശേഷണമാണ്, ഭക്തനും ഭാഗവതോത്വനുമായ വിഭീഷണൻ ലങ്കയുടെ അധിപതിയായിരിക്കും, ലങ്കയുടെ അധിപതിയായിരിക്കും. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ അഭിഷേകം ചെയ്ത് വാഴിക്കുന്ന സുദിനമാണ് ഇന്ന് എന്ന് ശ്രീരാമൻ പറഞ്ഞു. അപ്പിന് ആ ഉത്തരവ് ശിരസ വഹിക്കാനായി എല്ലാവരും മുന്നിട്ടിറങ്ങുകയാണ് ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ, സുഗ്രീവന്റെ നേതൃത്വത്തിൽ. വീരന്മാരായിട്ടുള്ള ധീരശൂര പരാക്രമികളായിട്ടുള്ള വാനരന്മാരുടെ സാന്നിധ്യത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി, ലങ്കാധിപനായി അഭിഷേകം നടത്തുന്ന മുഹൂർത്തമാണിത്. സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുവാദം എന്നുള്ളതിന്റെ അർത്ഥം നല്ലത് വരട്ടെ, എന്താണോ അത് നല്ലത്, നല്ലത് സംഭവിക്കട്ടെ, ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് സാധുവാദം. ഈ സാധുവാദം മുഴങ്ങി എവിടെ, ജഗത്രയം, മൂന്ന് ലോകത്തിലും ഇങ്ങനെ ആശംസകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടു. ആശംസകൾ നല്ലത് വരട്ടെ എന്ന ആശംസകൾ പ്രതിധ്വനിച്ചു. സാധു ജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ. സാധുക്കൾക്കും സന്യാസി വര്യന്മാർക്കും മുനിശ്രേഷ്ഠന്മാർക്കും ഒക്കെ തന്നെ സന്തോഷമായി. ഈ അഭിഷേകം നടക്കുന്ന സമയത്ത് ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി

0: നടത്തി. അപ്സര സ്ത്രീകളാകട്ടെ ആടുകയും പാടുകയും സംഗീതവും നൃത്തവും ഒക്കെ ആയിട്ട് ആ രംഗത്തെ ഇങ്ങനെ കൊഴിപ്പിക്കുകയാണ്. ഗന്ധർവന്മാർ കിന്നരന്മാർ എല്ലാവരും സന്തോഷത്താൽ ആറാടിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ്. അങ്ങനെ അഭിഷേകം ചെയ്ത ശേഷം സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പാരേഴ് രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ശ്രീരാമചന്ദ്രൻ പാരേഴ് രണ്ടിന്റെയും അതായത് ഈരേഴ് പതിനാല് ലോകങ്ങളുടെയും അധിപതിയാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിന് വളരെയധികം കിങ്കരന്മാർ അനുയായികളുണ്ട്. ഇന്ന് മുതൽ അങ്ങാണ് അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കിങ്കരൻ അനുയായി എന്ന് സുഗ്രീവൻ പറയുന്നു. സുഗ്രീവനായിരുന്നു അതേവരെ എന്ന് നമുക്കറിയാം. അപ്പൊ സുഗ്രീവൻ സ്വന്തം സ്ഥാനം പോലും ത്യജിച്ചുകൊണ്ടാണ് വിഭീഷണനെ ആ കുടുംബത്തിലേക്ക്, ആ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങളാണ്, വിഭീഷണനാണ് എന്നല്ല പറയുന്നത്, വിഭീഷണനാണ് ഏറ്റവും പ്രമുഖൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുന്നതിന്റെ അതിനു മുമ്പ് അദ്ദേഹം ഒരു ആവശ്യം മുന്നോട്ട്, ഇതിങ്ങനെ പറഞ്ഞിട്ട് ആവശ്യം മുന്നോട്ട് വെക്കും. എന്താണ് ആവശ്യം? രാവണ നിഗ്രഹത്തിന്റെ സഹായവും ആവോളം ചെയ്യണം ഭവാനിനി. ഇപ്പൊ ശ്രീരാമ കിങ്കരന്മാരിൽ ഏറ്റവും പ്രമുഖൻ അങ്ങാണ് എന്നുള്ള സ്ഥിതിക്ക് ഇനി രാവണന്റെ നിഗ്രഹം, അങ്ങയുടെ ജ്യേഷ്ഠനാണ് രാവണൻ എങ്കിൽ പോലും അദ്ദേഹത്തെ വധിക്കാനായി, അദ്ദേഹത്തെ ഇല്ലാതാക്കാനായി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആ പ്രവൃത്തിക്ക് അങ്ങ് നേതൃത്വം നൽകണം, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കും, ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അതിന്റെ അനുഗ്രഹം ആവോളം ലഭിക്കും അങ്ങേക്ക് എന്നും പറയുന്നു. വിഭീഷണന് ഇത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അദ്ദേഹം പറയുന്നു, ശ്രീരാമദേവൻ സാക്ഷാൽ ജഗന്മയനാണ്, സാക്ഷാൽ അഖിലേശ്വരനാണ്, സർവ്വത്തിനും സാക്ഷിയായി വർത്തിക്കുന്നവനാണ്. എന്തു സഹായേന കാര്യം അവിടത്തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എന്ത് സഹായമാണ് അദ്ദേഹത്തിന് വേണ്ടത്? അദ്ദേഹത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. ബന്ധുശത്രുക്കൾ എന്നുള്ളതും ഇല്ല. അദ്ദേഹത്തിന് ബന്ധുക്കളുമില്ല, അദ്ദേഹത്തിന് ശത്രുക്കളുമില്ല. ആരെയും അദ്ദേഹം ബന്ധുക്കളായും കാണുന്നില്ല, ശത്രുക്കളായും കാണുന്നില്ല. അദ്ദേഹം ഏകാത്മകനാണ്. അല്ലെന്ന്, അദ്ദേഹം ഏകാത്മകനല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നത് മായ കൊണ്ടുണ്ടാകുന്ന മൂഢത്വം കൊണ്ട്, മടയത്വം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നാം എല്ലാവരും, ഞാനും സുഗ്രീവനും എല്ലാവരും അദ്ദേഹത്തിന് വിധേയരാണ്. ഈ സത്യം അറിയുക, ഈ അറിഞ്ഞുകൊണ്ട് അദ്വയഭാവത്തിൽ അദ്ദേഹത്തിന്റെ സേവ ചെയ്യുക, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള വിഭീഷണന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ അതീവ സന്തുഷ്ടനായി. ഈ ഭാഗത്ത് നമ്മൾ ഈ ലക്കം അവസാനിക്കുകയാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You're listening to Radio Swandanam 90.4 FM. Stay tuned.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേഷ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: House music on that house.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാ

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കരിക്കും.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇന്ത്യസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഇന്ത്യസ് ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.